0: ಪ್ರಾತಃ ಸಮಯೆ ಸ್ಮೃತಿರಂಗ ಭಾಜಾಂ ಪ್ರಜ್ಞಾಂ ಪರಾರ್ಥ ಸುಲಭಾಂ ಪರಮಾಂ ಪ್ರಸೂತೆ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ എഫ് എം 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനൽ. ഇന്ന് 2026 മെയ് മാസം 21 വ്യാഴാഴ്ച. കൊലവർഷം 1201. ഇടവമാസം 7 പൂയം നക്ഷത്രം. ഹെൻറി ഫോർഡ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാലും എനിക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാലും രണ്ട് ചിന്തകളും ശരിയാണ്. കുറച്ചുകൂടെ വിശദമായി ഞാൻ പറഞ്ഞുതരട്ടെ. നമ്മുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് നമ്മുടെ തന്നെ ചിന്തകളാണ്. സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ ലക്ഷ്യത്തിലെത്താൻ മനസ്സ് വഴി കണ്ടെത്തും. സാധിക്കില്ല എന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ നിൽക്കാം. അതുകൊണ്ട് ഇന്ന് നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാം, എനിക്ക് സാധിക്കുമെന്ന് ഉറപ്പിച്ച് പറയാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതത്തിൽ മനസ്സമാധാനവും സംതൃപ്തിയും ലഭിക്കുവാനുള്ള പ്രധാന മാർഗം നമുക്ക് ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുക എന്നതിലൂടെയാണ്. ആഡംബരങ്ങളെക്കാൾ ആവശ്യ വസ്തുക്കളെ വിലമതിക്കുകയും അതേസമയം നമ്മളെക്കാൾ കുറവുള്ളവരെ കാണുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുക. അപ്പോൾ ജീവിതത്തിൽ നന്ദിയും സന്തോഷവും താനേ വന്നു ചേരും. ബഹുജനം പലവിധം എന്ന് കേട്ടിട്ടില്ലേ? ആളുകൾ മിക്കപ്പോഴും അവരോടുള്ള നമ്മുടെ മനോഭാവത്തിലെ പെരുമാറ്റത്തിലെ മാറ്റം സൂക്ഷ്മമായി വിലയിരുത്തും. പക്ഷേ അവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിലെ മാറ്റത്തിന് കാരണം അവരുടെ തന്നെ മനോഭാവത്തിൽ വന്ന മാറ്റം കൊണ്ടാണെന്ന് അവർ മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അവരുടെ സങ്കടങ്ങൾ മറ്റൊരാളോട് പറയുന്നു എങ്കിൽ മനസ്സിലാക്കുക, അത് നമ്മുടെ പരാജയം കൊണ്ടുകൂടിയാണ്. ചില്ലകൾ ഇലകളോട് കലഹിച്ചാൽ അവർ എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞു വരുന്ന കാറ്റിനോട് സങ്കടം പറയാൻ തുടങ്ങും. ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അടിക്കടി മാറിക്കൊണ്ടിരിക്കും. ഈ മാറ്റങ്ങൾക്കിടയിലും മാറാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉറച്ച നിലപാടുകളും മനസ്സുമാണ്. നമ്മെ ഒരിക്കലും മാറ്റി നിർത്താത്ത, കരുതൽ നൽകിയവരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുവാൻ ശ്രമിക്കുക. വിജയം കൊണ്ട് മാത്രം ഒരാളുടെ വില നിശ്ചയിക്കപ്പെടുന്നത് ശരിയല്ല. തോൽക്കുന്നത് ഒരു തെറ്റല്ല. തോൽക്കാൻ ആരെങ്കിലുമൊക്കെ ഉള്ളതിനാലാണ് ഒരു വിജയി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തോൽക്കുന്ന ആളുകളെ തള്ളിക്കളയരുത്. അതൊരു വലിയ തെറ്റു തന്നെയാണ്. ഇന്നത്തെ അണുകുടുംബ വ്യവസ്ഥിതിയിൽ പ്രിയപ്പെട്ടവരിൽ നിന്നും അവഗണനകൾ ഉണ്ടാകാം. അതിനെ അങ്ങനെ തന്നെ വിട്ടുകളയുക. അതുപോലെ നാം പ്രതീക്ഷിക്കുന്നവരിൽ നിന്നും പരിഗണന ലഭിച്ചെന്നും വരാം. അതുപോലെ നാം പ്രതീക്ഷിക്കുന്നവരിൽ നിന്നും പരിഗണന ലഭിച്ചില്ലെന്നും വരാം. അത് കണ്ടില്ലെന്ന് വയ്ക്കുക. ഒരു നിമിഷം നമ്മളിലേക്ക് തന്നെ ഉൾവലിയുക. നമുക്ക് നമ്മളുണ്ട് എന്ന് ചിന്തിക്കുക. നമുക്ക് നമുക്കായി സമയം കണ്ടെത്താം. നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങാം. നമ്മളെക്കാൾ അധികം മറ്റൊരാൾക്കും നമ്മെ സ്നേഹിക്കാനാവില്ല എന്ന് തിരിച്ചറിയാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കയറി വരുന്ന മറ്റാളുകളായിരിക്കും അവയെ കൂടുതൽ വഷളാക്കുന്നത്. അതുകൊണ്ട് കുടുംബ പ്രശ്നങ്ങളെ കുടുംബത്തിന് പുറത്തേക്ക് വിടാൻ അനുവദിക്കാതിരിക്കുക. ഒപ്പം പ്രശ്നങ്ങളില്ലാതെ, അവ സൃഷ്ടിക്കാതെ ജീവിക്കാൻ പഠിക്കുക. മഹത് വ്യക്തികൾ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പകർന്നു നൽകുന്ന ഒരു പാഠമുണ്ട്. അപമാനങ്ങൾക്ക് പെട്ടെന്ന് മറുപടി നൽകേണ്ട കാര്യമില്ല. മറുപടി നൽകുകയും ചെയ്യരുത്. നമ്മെ അപമാനിക്കുന്നവരുടെ പ്രധാന ലക്ഷ്യം നമ്മെ എത്രയും പെട്ടെന്ന് പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ മൗനം പാലിക്കുക. നമ്മുടെ മൗനം എന്ന രക്ഷാകവചം ഉപയോഗിച്ച് അവരെ അമ്പയെ നിരാശപ്പെടുത്തി നാം വിജയം നേടുക. എന്നിട്ട് മികച്ച വിജയം പ്രാപ്തമാക്കി അവരെ അത്ഭുതപ്പെടുത്തുക. ജീവിതത്തിൽ പലപ്പോഴും മൗനം നല്ലൊരു കവചമാണ്. വാക്കുകൾക്ക് നമ്മുടെ വികാരങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ മൗനം അവലംബിക്കുന്നത് തന്നെയല്ലേ ഉത്തമം? അതുപോലെ നമ്മുടെ വാക്കുകളിൽ നിന്നും മുന്നിലുള്ള ആൾക്ക് നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെയും മൗനം തന്നെ കരണീയം. ഒന്നും പറയാതെ തന്നെ മറ്റൊരാൾക്ക് നമ്മുടെ മനസ്സ് വായിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെയും മൗനം അവലംബിക്കുന്നത് തന്നെയാണ് നല്ലത്. സ്നേഹത്തിന് മാറ്റുകൂട്ടുന്നത് അത് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായി തിരിച്ചു കിട്ടുമ്പോഴാണെന്ന് അറിയുമ്പോൾ ആണ് നമ്മൾ നമ്മളാവുന്നത്. പക്ഷേ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ അങ്ങനെയൊരു കൂട്ട് അല്ലെങ്കിൽ സ്നേഹം വളരെ വിരളമായേ കാണാൻ കഴിയൂ. പണ്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ ധാരാളം സന്തോഷങ്ങളും കാഴ്ചകളും സുഖമുള്ള അനുഭവങ്ങളും നിർലോഭം ലഭിക്കുമായിരുന്നു. ഇന്ന് പുഴകൾ ചിരിക്കുകയാണോ കരയുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാടിന്റെ ഉർവരത, ശീതളത, നിഗൂഢത എല്ലാം നഷ്ടമായിരിക്കുന്നു. കാട്ടുമൃഗങ്ങൾ ജീവൻ നിലനിർത്താൻ ആഹാരവും ഭക്ഷണവും തേടി നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. പ്രകൃതിയോടിടങ്ങി നിന്നുള്ള പാർപ്പിട സംസ്കാരം ഇല്ലാതായി. അതിന്റെയൊക്കെ ഫലമായി എക്കാലവും ചുട്ടുപൊള്ളുന്ന അല്ലെങ്കിൽ പ്രളയത്തിന്റെ ഹുങ്കാരത്തിൽ പെടുന്ന ഒരു സ്ഥലമായി ഭൂമി മാറി. ജീവിതം സുഖകരമാക്കാൻ നാം മാത്രം നന്നായാൽ പോരാ, ചുറ്റുവട്ടം കൂടി അതിനൊപ്പം വളരണം. സുസ്ഥിരമായ വികസനങ്ങൾ, പ്രകൃതിയോടിണങ്ങിയുള്ള ഒരു ജീവിതം തിരികെ വരുമെന്ന് നമുക്ക് ആശിക്കാം. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. നമുക്ക് ഗാനമൊന്ന് കേൾക്കാം.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. അരുണോദയത്തിൽ കൂടെയുണ്ട് ഞാൻ സുഗൽ. ഇന്ന് മെയ് മാസം 21-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് 1991 മെയ് 21-നാണ്. തമിഴ് പുലികൾ നടത്തിയ ഈ ചാവേറാക്രമണം ഇന്ത്യയെ നടുക്കിയ വലിയൊരു ദുരന്തമായിരുന്നു. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യയിൽ മെയ് 21 ദേശീയ തീവ്രവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ലോകത്തിലെ വിവിധ സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഭാഷണവും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി യുനെസ്കോ എല്ലാ വർഷവും മെയ് 21 ലോക സാംസ്കാരിക വൈവിധ്യ ദിനമായി ആചരിക്കുന്നു. സാംസ്കാരിക വൈവിധ്യം സമൂഹത്തിന്റെ വളർച്ചയ്ക്കും സമാധാനത്തിനും എത്രത്തോളം പ്രധാനമാണെന്ന് ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന് കുറുകെ തനിച്ച് വിമാനം പറത്തിയ ആദ്യ വനിതയായി എമിലിയ ഇയർഹാർട്ട് മാറിയത് 1932 മെയ് 21-നാണ്. കാനഡയിൽ ന്യൂ ഫൗണ്ട്ലാൻഡിൽ നിന്നും പുറപ്പെട്ട അവർ അയർലൻഡിലെ ഒരു പുൽ തകിടിയിലാണ് ലാൻഡ് ചെയ്തത്. ലിൻബർഗിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയായിരുന്നു അവർ. സ്ത്രീ ശാക്തീകരണത്തിന്റെ ചരിത്രത്തിലെ വലിയൊരു അടയാളമാണ് ഇത്. വർഷങ്ങൾ നീണ്ട ആഭ്യന്തര സംഘർഷങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് വടക്കൻ അയർലൻഡിലെ പുതിയ ഭരണകൂടം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് 1998 മെയ് 21-നാണ്. ജനങ്ങൾ ഹിതപരിശോധനയിലൂടെ സമാധാന കരാറിന് പച്ചക്കൊടി കാട്ടി. യൂറോപ്പിലെ ഏറ്റവും സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഒന്ന് പരിഹരിക്കപ്പെട്ട ദിവസമായിരുന്നു ഇത്. അമേരിക്കൻ റെഡ് ക്രോസ് സൊസൈറ്റി ക്ലാര ബാർട്ടന്റെ നേതൃത്വത്തിൽ വാഷിംഗ്ടൺ DCയിൽ രൂപീകൃതമായത് 1881 മെയ് 21-ന്. യുദ്ധസമയത്തും പ്രകൃതി ദുരന്തങ്ങളിലും മുറിവേറ്റവരെയും ദുരിതബാധിതരെയും സഹായിക്കുന്നതിൽ ലോകപ്രശസ്തമായ ഈ സംഘടനയുടെ പ്രവർത്തനം മാനുഷിക സേവനത്തിന്റെ വലിയൊരു മാതൃകയാണ്. 2010 മെയ് 21-നാണ് അർജുൻ വാജ്പേയി എന്ന 16-വയസ്സുകാരൻ മൗണ്ട് എവറസ്റ്റ് കീഴടക്കി ചരിത്രം സൃഷ്ടിച്ചത്. അക്കാലത്ത് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് അദ്ദേഹത്തിനായിരുന്നു. സാഹസികതയോടുള്ള ഇന്ത്യൻ യുവത്വത്തിന്റെ താൽപര്യത്തെ ആഗോളതലത്തിൽ അറിയിച്ച നേട്ടമായിരുന്നു ഇത്. ചായപ്രേമികൾക്ക് ഇന്നൊരു സന്തോഷ വാർത്തയാണ്. ഇന്ന് അന്താരാഷ്ട്ര ചായ ദിനം. ലോകമെമ്പാടും വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കുടിക്കുന്ന പാനീയമാണ് ചായ. ചായയുടെ സാംസ്കാരിക പ്രാധാന്യവും ചായത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കാനാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 21. നമ്മുടെ സ്വീകരണ മുറിയിലെ വെറുമൊരു ഫോട്ടോയല്ല അദ്ദേഹം, മറിച്ച് കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിലേറെയായി നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒപ്പം നടന്ന ഒരു കുടുംബാംഗമാണ്. മലയാളിയുടെ ഓരോ വികാരത്തിനും ഒരു ലാൽ മുഖമുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല. ഇന്ന് ആ വലിയ കലാകാരന്റെ, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ ജന്മദിനം. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ നമുക്ക് വെറും സിനിമാ കാഴ്ചകളായിരുന്നില്ല. കിരീടത്തിലെ സേതുമാധവൻ കരഞ്ഞപ്പോൾ നമ്മളും പൊട്ടിക്കരഞ്ഞു. ചിത്രം സിനിമയിലെ വിഷ്ണു പാടിയപ്പോൾ നമ്മുടെ തൊണ്ടയും ഇടറി. ദാസൻ തമാശകൾ പറഞ്ഞപ്പോൾ നമ്മൾ പൊട്ടിച്ചിരിച്ചു. സ്ക്രീനിൽ അദ്ദേഹം തോൽക്കുമ്പോൾ നമ്മൾ വേദനിച്ചു. അദ്ദേഹം ജയിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ഒരാൾ ജയിച്ചതുപോലെ നമ്മൾ ആവേശം കൊണ്ടു. ലളിതമായ സംസാരം, തോളു ചരിച്ചുള്ള ആ നടത്തം, കുസൃതി നിറഞ്ഞ ആ കണ്ണുകൾ, അഭിനയിക്കുകയാണെന്ന് തോന്നിപ്പിക്കാതെ ജീവിക്കുന്ന ഒരാൾ. ഭരതത്തിലെ കല്ലൂർ ഗോപിനാഥനായും വാനപ്രസ്ഥത്തിലെ കുഞ്ഞുകൂട്ടനായും അദ്ദേഹം പകർന്നാടിയപ്പോൾ ലോകം ആ അത്ഭുതത്തിന് മുന്നിൽ കൈയടിച്ചു. കംപ്ലീറ്റ് ആക്ടർ എന്ന വിശേഷണത്തിനപ്പുറം മലയാളിയുടെ വൈകാരികതയെ ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരു നടനുണ്ടാവില്ല. തലമുറകൾ മാറി വന്നു, സിനിമാ ശൈലികൾ മാറി, പക്ഷേ ലാലേട്ടനോടുള്ള മലയാളിയുടെ സ്നേഹത്തിന് മാറ്റമുണ്ടായില്ല. ആ പുഞ്ചിരി ഇന്നും നമുക്ക് ഒരാശ്വാസമാണ്. ആ ശബ്ദം നമുക്ക് പ്രിയപ്പെട്ടതാണ്. ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും ഒരു മലയാളിക്ക് ലാലേട്ടൻ എന്നാൽ അത് വെറുമൊരു നടൻ മാത്രമല്ല, മറിച്ച് നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ഭാഷയുടെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ അടയാളമാണ്. പ്രിയപ്പെട്ട ലാലേട്ട, നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ആ ചിരികൾക്കും കണ്ണീരിനും ഓർമ്മകൾക്കും നന്ദി. ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇനിയും ഒരുപാട് കാലം നമ്മളെ വിസ്മയിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ മലയാളികളുടെയും ഹൃദയത്തിൽ നിന്ന് 1000 ജന്മദിനാശംസകൾ. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: Info@7.
1: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനൽ. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളുടെ നവീകരണത്തിനായി തുക അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി. വിവിധ സ്കൂളുകളുടെ നവീകരണത്തിനായി 20,000 രൂപ വീതമാണ് അനുവദിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ എല്ലാം അന്തിമഘട്ടത്തിലാണ്. ജില്ലാ ഹോമിയോ ആശുപത്രി കെട്ടിടം നിലവിലുള്ള കെട്ടിടത്തിൽ നിന്നും മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ജില്ലാ ആശുപത്രിയിലെ അടിയന്തര സ്വഭാവമുള്ള അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പരിസരത്തെ അപകടകരമായ മരങ്ങൾ മുറിക്കുന്നതിനായും യോഗത്തിൽ നിർദ്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുള്ള കത്ത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M രാമൻകുട്ടിക്ക് നൽകി. സംസ്ഥാന നിയമസഭയിലേക്ക് ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും MLA തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ഭാഗമായാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് N സരിത അധ്യക്ഷയായി. പരിപാടിയിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു. സുപ്രീംകോടതിയുടെ സമാധാൻ സമരോഹ് എന്ന പ്രത്യേക ലോക് അദാലത്ത് August 21, 22, 23 തീയതികളിൽ നടക്കും. ലളിതവും പ്രാപ്യവുമായ തരത്തിൽ തർക്കപരിഹാരങ്ങൾ നടത്തി കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കുകയാണ് അദാലത്തിന്റെ ലക്ഷ്യം. കഴിഞ്ഞ April 21 അദാലത്ത് ആരംഭിച്ചത്. വിവാഹ തർക്കങ്ങൾ, അപകട നഷ്ടപരിഹാരം, ചെക്ക് ബൌൺസ്, ഭൂമി ഏറ്റെടുക്കൽ തർക്കങ്ങൾ, ക്രിമിനൽ കോമ്പൌണ്ടബിൾ, തൊഴിൽ നിയമ തർക്കങ്ങൾ തുടങ്ങി പരിഹാര ധാരണയോടെ ഒത്തുതീർപ്പിന് അനുയോജ്യമായ കേസുകളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. സുപ്രീംകോടതി, ഹൈക്കോടതി, ജില്ലാ തലങ്ങളിലുള്ള നിയമസേവന അതോറിറ്റികൾക്ക് കീഴിലുള്ള മീഡിയേഷൻ സെന്ററുകളിൽ വെച്ച് ഇരുകക്ഷികളുടെയും പരിപൂർണമായ സമ്മതത്തോടെയായിരിക്കും പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുക. മധ്യസ്ഥവേളയിൽ കക്ഷികൾക്കും അവരുടെ അഭിഭാഷകർക്കും പങ്കെടുക്കാം. കേന്ദ്രത്തിൽ പരിശീലനം ലഭിച്ച മധ്യസ്ഥരും നിയമസേവന ഉദ്യോഗസ്ഥരും സംബന്ധിക്കും. ഈ പദ്ധതിയിലൂടെ നിലവിലുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സുപ്രീംകോടതിയുടെ www.sci.gov.in ഓൺലൈനായി അപേക്ഷിക്കാമെന്ന് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി അറിയിച്ചു. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കായി 2026 ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കുമായി സഹകരിച്ച് ബോർഡ് നടപ്പിലാക്കുന്ന അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന പദ്ധതിയുടെ 3ാം ഘട്ടത്തിലേക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകണം. പദ്ധതിയിലേക്ക് തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന് ഇതുവരെ പദ്ധതിയിൽ ചേരാൻ കഴിയാത്തവരും പുതുതായി രജിസ്റ്റർ ചെയ്തവരും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് അക്കൌണ്ട് തുടങ്ങി അക്കൌണ്ട് വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാർഡ് പകർപ്പ്, മൊബൈൽ നമ്പർ, നോമിനി വിവരങ്ങൾ എന്നിവ June 27 ഓഫീസിൽ നൽകണം. അട്ടപ്പാടി രാജീവ് ഗാന്ധി സ്മാരക സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കരാർ അടിസ്ഥാനത്തിൽ സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നു. യോഗ്യത: സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം, ക്ലിനിക്കൽ കൌൺസിലിംഗിൽ പ്രവൃത്തി പരിചയം, ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം May 26 രാവിലെ 11 കോളേജിൽ എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. അട്ടപ്പാടി ITDB ഓഫീസിന് കീഴിൽ PVTG മൊബൈൽ മെഡിക്കൽ യൂണിറ്റ്, OP ക്ലിനിക് എന്നിവിടങ്ങളിൽ മെഡിക്കൽ ഓഫീസർ, ഫാർമസിസ്റ്റ് ഒഴിവിലേക്ക് ഇന്ന് നടത്താനിരുന്ന അഭിമുഖം മാറ്റിവച്ചതായി പ്രോജക്ട് ഓഫീസർ അറിയിച്ചു. അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവ്. KSP സ്കീം മുഖേന ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. PGDCയും KSP അല്ലെങ്കിൽ PMJAY ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് യോഗ്യത. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി June 2 രാവിലെ 11 മുമ്പായി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൌജന്യ റെസിഡൻഷ്യൽ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികവർഗ വിഭാഗക്കാരാണ് അപേക്ഷിക്കേണ്ടത്. 10 ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. 18 മുതൽ 25 വയസ്സാണ് പ്രായപരിധി. താൽപര്യമുള്ളവർ ജാതി, വരുമാനം, വിദ്യാഭ്യാസ യോഗ്യത, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വെള്ള പേപ്പറിൽ എഴുതിയ അപേക്ഷയും സഹിതം May 29 രാവിലെ 10:30 ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിൽ അഭിമുഖത്തിനെത്തണമെന്ന് പട്ടികവർഗ വികസന ഓഫീസർ അറിയിച്ചു. പട്ടാമ്പി താലൂക്കിലെ ശ്രീ കോമംഗലം ശിവക്ഷേത്രത്തിൽ ട്രസ്റ്റികളെ നിയമിക്കുന്നു. ഹിന്ദുമത ധർമ്മസ്ഥാപന നിയമപ്രകാരം അർഹരായ തദ്ദേശവാസികൾക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ June 17 വൈകിട്ട് 5 തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നൽകണം. അപേക്ഷാ ഫോറവും മറ്റ് വിവരങ്ങളും ഓഫീസിൽ ലഭിക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. ജില്ലയിൽ കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പായി ഭക്ഷ്യവ്യാപാരികൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന ഈർപ്പം, മഴവെള്ളം, വെള്ളക്കെട്ട്, കീടശല്യം എന്നിവ മൂലം ഭക്ഷ്യവസ്തുക്കൾ മലിനമാകാനും ഭക്ഷ്യജന്യ രോഗങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബേക്കറികൾ, കൂൾബാറുകൾ, കേറ്ററിംഗ് യൂണിറ്റുകൾ, ഭക്ഷ്യനിർമ്മാണ സ്ഥാപനങ്ങൾ, സൂപ്പർമാർക്കറ്റുകൾ, പച്ചക്കറി പഴം വിൽപ്പന കേന്ദ്രങ്ങൾ, മത്സ്യ ഇറച്ചി വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ ഭക്ഷ്യവ്യാപാര സ്ഥാപനങ്ങളും ചട്ടങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കണം. പത്രിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷിക്കാം. BBA, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് ഒഴിവുകൾ. ബന്ധപ്പെട്ട വിഷയത്തിൽ UGC നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യതയും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ വെബ്സൈറ്റിൽ ഓൺലൈനായി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരോ കോളേജ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരോ ആയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി May 30. UGC നിശ്ചയിച്ച യോഗ്യത ഇല്ലാത്തവരുടെ അഭാവത്തിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദത്തിന് 55% മാർക്കുള്ളവരെയും പരിഗണിക്കും. അപേക്ഷ കോളേജ് ഓഫീസിൽ നിന്നും നേരിട്ടോ കോളേജ് വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്തോ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം നേരിട്ടോ തപാൽ വഴിയോ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കുഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റൽ പ്രവേശനത്തിന് 5 മുതൽ 10 ക്ലാസുകളിലെ പട്ടികജാതി മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിലെ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ May 25 വൈകിട്ട് 5 മുമ്പായി ചിറ്റൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. ജില്ലയിൽ പട്ടികജാതി വർഗ യുവതി യുവാക്കൾക്കായി സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ദേശീയ തൊഴിൽ സേവന കേന്ദ്രം യുവാക്കളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനായാണ് സൌജന്യ കോഴ്സ് നടപ്പിലാക്കുന്നത്. ഒരു വർഷ ഒ ലെവൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഴ്സിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. 10 +2 അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 18-30 മധ്യേ. പ്രതിമാസം 1000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപേക്ഷിക്കേണ്ട അവസാന തീയതി May 31. ലഹരി വിരുദ്ധ പദ്ധതിയുടെ ഭാഗമായി സ്പോർട്സ് കിറ്റ് വിതരണം നടത്തി. സംസ്ഥാന കായിക യുവജനകാര്യ വകുപ്പ് ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് അനുവദിച്ച് സ്പോർട്സ് കിറ്റാണ് വിതരണം ചെയ്തത്. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റുമായ TM ശശി ഉദ്ഘാടനം ചെയ്തു. നടുവത്തപ്പാറ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹോസ്റ്റലിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് May 26 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. 2026-27 അധ്യയന വർഷത്തേക്ക് പരിചയസമ്പന്നരായ കുക്ക് ആയ വാച്ച്മാൻ തസ്തികകളിലേക്കാണ് നിയമനം. താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, ജോലി പരിചയം എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം കൃത്യസമയത്ത് സ്കൂളിൽ എത്തിച്ചേരണമെന്ന് ഹെഡ്മിസ്ട്രസ് അറിയിച്ചു. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്ക് അധ്യാപക ഒഴിവ്. ബോട്ടണി വിഭാഗത്തിൽ June 2, മ്യൂസിക് വിഭാഗത്തിന് June 3, ഇംഗ്ലീഷ് വിഭാഗത്തിന് June 4, ഹിസ്റ്ററിയിൽ June 5 രാവിലെ 10:30 ഇന്റർവ്യൂ നടക്കും. ഫിലോസഫി വിഷയത്തിൽ June 6 രാവിലെ 11:30 അഭിമുഖം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്ത് PhD നെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തിച്ചേരണം. PhD നെറ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ PG 55% മാർക്കുള്ളവരെയും പരിഗണിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പല്ലശേന കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തിനായി മെയ് 28 നടത്താനിരുന്ന അഭിമുഖം 29 രാവിലെ 11:30 പല്ലശേന ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലേക്ക് മാറ്റിയതായി മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇൻഫോ 7 ഇതോടുകൂടി പൂർണ്ണമായി.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188-909075.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
5: ഞാനൊരു ഒറ്റ ഒരാള് ഈ പ്ലാസ്റ്റിക് കവറ് താ ഈ പൊതുവഴിയിൽ ഇട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ പ്രശ്നം വരാനായിട്ട്? എല്ലാരും അത് തന്നെയല്ലേ ചെയ്യണേ, അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യണേ. ഞാനിപ്പോ ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് വലിയ മാറ്റമൊന്നും വരാൻ പോണില്ല. അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരില്ലേ നമുക്ക് ചുറ്റും. ഇന്ന് എനിക്ക് അങ്ങനെയുള്ള ആളുകളോടാണ് സംസാരിക്കാനുള്ളത്. എഴുത്തോലിയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ലെറ്റ് സ്റ്റാർട്ട് ടുഡേ വിത്ത് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഇൻ മൈൻഡ്. എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഒരു ശാന്തമായ കടൽ തീരം. കടലിന്റെ ഒച്ച നമുക്ക് കേൾക്കാം, കിളികളുടെ ശബ്ദം കേൾക്കാം. ഏർലി മോർണിംഗില് ഒരു മനുഷ്യൻ ആ ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. തലേ ദിവസത്തെ ശക്തമായ തിരമാലകൾ കാരണേ ഒരുപാട് സ്റ്റാർ ഫിഷുകള്, ആയിരക്കണക്കിന് ഈ നക്ഷത്ര മത്സ്യങ്ങൾ കരയിലേക്ക് ഇങ്ങനെ അടിഞ്ഞു വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. മണലിങ്ങനെ ചിത്തറിക്കിടക്കാണ് അതെല്ലാം. ഇദ്ദേഹം ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഈ വെയില് വന്നു കഴിഞ്ഞാല് കുറെ നേരം ഈ സ്റ്റാർ ഫിഷ് അങ്ങനെ ആ മണലിൽ കടന്നു കഴിഞ്ഞാൽ അവര് മരിച്ചുപോകും. വെയില് കടത്തു കഴിഞ്ഞാൽ ജീവനറ്റു പോകും. അപ്പോഴാണ് അയാള് കുറച്ചകലെ ഒരു ചെറിയ ആൺകുട്ടിയെ കാണുന്നത്. ഈ മനുഷ്യൻ, ഈ നടക്കുന്ന മനുഷ്യൻ, ഈ കുട്ടി എന്താ ചെയ്യണെന്ന് വെച്ചാൽ, ഹി വാസ് ബെൻഡിങ് ഡൗൺ പിക്കിംഗ് അപ്പ് സ്റ്റാർ ഫിഷ് 1 by 1 ആൻഡ് ത്രോയിങ് ദം ബാക്ക് ഇൻ ടു ദ ഡീപ് സീ. യാതൊരു ബഹളവും ഇല്ല, ഒരു ഡ്രാമ ഇല്ല, ജസ്റ്റ് ക്വയറ്റ്ലി ഹെൽപ്പിംഗ്. ഓരോന്നിനെയും എടുത്ത് തിരിച്ച് കടലിലേക്ക് എറിയാണ് ഈ സ്റ്റാർ ഫിഷ്. വെറുതെ അപ്പൊ ഒരു വെയിലത്ത് കിടന്ന് മരിച്ചു പോകണ്ട എന്ന് കരുതിയിട്ട് ആ കുട്ടി അങ്ങോട്ട് ചെയ്യാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ഈ നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ

നടക്കാനായിട്ട് ബീച്ചിലേക്ക് വന്ന ആ മനുഷ്യൻ ആ കുട്ടിയുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ നീ ഇന്ന് ചുറ്റും നോക്കിക്കേ, ലക്ഷക്കണക്കിന് നക്ഷത്ര മത്സ്യങ്ങളില്ലേ, നിനക്കിതിനെ എല്ലാത്തിനെയും രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ലല്ലോ. നീ വിചാരിച്ചാല്, നീ ഒരൊറ്റ ഒരാളെ വിചാരിച്ചാൽ ഇതിനെ ഒന്നും രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ ചെയ്യുന്നതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യണേ? നീ എന്തിനാ ഇപ്പൊ ഓരോന്നിനെടുത്ത് കടലിലേക്ക് എറിയണേ? ഈ കുട്ടി ഇതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ വീണ്ടും താഴേക്ക് കുനിഞ്ഞ് അടുത്ത സ്റ്റാർ ഫിഷിനെ എടുത്തു, അവന്റെ കയ്യിൽ ഇങ്ങനെ ആ കുഞ്ഞി കയ്യിൽ പിടിച്ച് പിന്നെ പതുക്കെ ആ തിരമാലയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ടേ ആ കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം എന്താണ്? ഇറ്റ് മെയ്ഡ് എ ഡിഫറൻസ് ടു ദാറ്റ് വൺ. ഞാൻ തിരികെ എറിഞ്ഞ ആ ഒരൊറ്റ സ്റ്റാർഫിഷിലെ ആ സ്റ്റാർഫിഷിന്റെ ജീവിതത്തിൽ എനിക്കൊരു വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റിയില്ലേ? ഇവിടെ കിടന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് മരിച്ചു പോയത്. വാട്ട് എ പവർഫുൾ തോട്ട് അല്ലേ? പലപ്പോഴും നമ്മളും ചിന്തിക്കാറുള്ള കാര്യം അതാണ്. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ ലോകത്ത് എന്ത് മാറ്റം കൊണ്ടുവരാനാണ്? വാട്ട് ഡിഫറൻസ് ക്യാൻ ഐ മേക്ക്? ബട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യു ഡോണ്ട് ഹാവ് ടു ചേഞ്ച് ദി എൻറ്റയർ വേൾഡ് ടു ബി എ ഹീറോ. ലോകം മുഴുവൻ മാറ്റാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു നല്ല കാര്യം, ഒരു ചെറിയ സഹായം, ഒരു ചെറു പുഞ്ചിരി, അതൊരാളുടെയെങ്കിലും ലൈഫ് മാറ്റുന്നുണ്ടെങ്കിൽ യു ആർ മേക്കിംഗ് എ ഡിഫറൻസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: Sometimes you do not need to change the whole world. You just need to matter one life. നമ്മളിൽ പലരും ചിന്തിക്കാറില്ലേ, എൻ്റെ കയ്യിൽ വലിയ പണമില്ല, എനിക്ക് വലിയ പദവിയില്ല, എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും, ഞാൻ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കും, എൻ്റെ ജീവിതമേ ഇങ്ങനെയാണ്, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ വലിയ ആളാകാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഡു വാട്ട് യു ക്യാൻ വിത്ത് വാട്ട് യു ഹാവ് വെയർ യു ആർ. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്താണ് ഉള്ളത്, നിങ്ങളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്, അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യം അത് മാത്രം ചെയ്താൽ മതി. ഒരു പക്ഷേ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു കൂട്ടുകാരന് നൽകുന്ന ഒരു ഫോൺ കോൾ ആവാം, വഴിയിൽ വിശന്നിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഒരു പൊതിച്ചോറാവാം, അല്ലെങ്കിൽ ബസ്സിൽ പ്രായമായ ഒരാൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സീറ്റ് ആവാം. ഇറ്റ് മൈറ്റ് ലുക്ക് സ്മോൾ ടു ദ വേൾഡ്, മറ്റൊരാളെ സംബന്ധിച്ച് ചിലപ്പോൾ അത് ചെറിയ കാര്യമായിരിക്കും. പക്ഷേ നിങ്ങൾ ആ സഹായം ചെയ്ത് ആ സഹായം ഏറ്റുവാങ്ങുന്ന ആ പേഴ്സണല്ലേ, ആൾക്ക് അത് ചിലപ്പോൾ ആളുടെ ലോകം തന്നെയായിരിക്കും അത്. അതുകൊണ്ട് പുതിയൊരു ദിവസത്തിലേക്ക് നടന്ന് കയറുന്ന സമയത്തെ ഒരുപാട് വലിയ ലക്ഷ്യങ്ങൾക്കൊപ്പം കുഞ്ഞു കുഞ്ഞു ചിന്തകളും കൂടെ കൂട്ടിക്കോളൂ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്റ്റാർഫിഷിന്റെ കഥയാരും മറന്നിട്ടില്ലല്ലോ അല്ലെ. ഈ കഥയിലെ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം എന്താണോ, റിയൽ കൈൻഡ്നെസ് എന്ന് പറയുന്നത് എല്ലാ കണ്ടീഷൻസും നോക്കിയിട്ട് എൻ്റെ എല്ലാം ശരിയായിട്ട് ഞാൻ വേറൊരാളെ ശരിയാക്കാം, അല്ലെങ്കിൽ എല്ലാം ശരിയായിട്ട് ഞാൻ ആളെ സഹായിക്കാം, എൻ്റെ കാര്യമൊന്നും ശരിയായിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് മറ്റൊരാളെ സഹായിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നതിലല്ല കരുണ എന്ന് പറയുന്നൊരു ക്വാളിറ്റി, റിയൽ കൈൻഡ്നെസ് എന്ന് പറയുന്നത് അതല്ല. സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമാവട്ടെ, എൻ്റെ കയ്യിൽ ഒരുപാട് പണം വരട്ടെ, അപ്പം ഞാൻ കുറച്ച് പണം മറ്റൊരാൾക്ക് കൊടുക്കാം എന്ന് കരുതി നമ്മൾ കാത്തിരുന്നാൽ ചിലപ്പോൾ നമ്മൾക്ക് കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഒരു കാലത്തും കഴിഞ്ഞെന്ന് വരില്ല. യു മേ നോട്ട് ചേഞ്ച് എവറിഥിങ് ബട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി ചേഞ്ച് സംതിങ്, അല്ലെ. ചെറിയ എന്തെങ്കിലും കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ലേ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം. പിന്നെ ഈ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില സമയത്തെ കുട്ടികൾ Children give us the best life lessons. ജീവിതത്തിലെ ഏറ്റവും വലിയ തത്വചിന്തകൾ പലതും ചിലപ്പോൾ ഈ കുട്ടികളുടെ ഓരോ ആക്ഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വലിയ വലിയ പുസ്തകങ്ങൾ വേണ്ട, വലിയ പ്രൊഫസേഴ്സ് ആയിരിക്കേണ്ട അത് പറഞ്ഞു തരുന്നത്. ഇതുപോലെയുള്ള കുഞ്ഞു കുട്ടികളായിരിക്കാം, അവരുടെ വലിയ മനസ്സിൽ നിന്ന് നമുക്ക് കണ്ടുപഠിക്കാനുള്ള കാരണങ്ങളുണ്ടാകും, നമ്മൾ പലതും പഠിപ്പിക്കും. സോ ബി ഓപ്പൺ ടു ദം. കുട്ടികളിൽ നിന്നുള്ള നല്ല പാഠങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സെപ്പോഴും തയ്യാറായി. കുട്ടിയല്ലേ, അവന് എന്ത് പഠിക്കാനാ, ഞാൻ പറയുന്ന അവൻ കേട്ടാ മതി എന്ന് വിചാരിച്ചിരിക്കേണ്ട. അപ്പോ നല്ലൊരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാതെ, ഡോണ്ട് വെയിറ്റ് ഫോർ എ പെർഫെക്റ്റ് ഡേ, ജസ്റ്റ് മേക്ക് ദിസ് ഡേ പെർഫെക്റ്റ് ഫോർ സംവൺ. അപ്പൊ ഇന്നത്തെ നമ്മുടെ എഴുത്തോല ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ ഇതേ സമയത്ത് മറ്റൊരു ബ്യൂട്ടിഫുൾ തോട്ടുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അതുവരേക്കും ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിശ്വസിലേക്ക്. അഹല്യ വിശ്വസമായിട്ട് ആരാ വന്നിരിക്കുന്നേ? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആ ഇല്ല. യെസ്, മെയ് മാസം 21st. ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, മലയാളികൾ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട്. മലയാളത്തിന്റെ പ്രിയ നടൻ ലാലേട്ടൻ ലാലേന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, അല്ലെ? യെസ്, വ്യാഴാഴ്ച എന്ന് പറയുന്ന ദിവസമാണെന്നോ മെയ് 21st മറ്റു പ്രത്യേകതകളൊന്നും മലയാളികൾക്ക് ഓർമ്മയില്ലെങ്കിലും കൃത്യമായിട്ട് പറയും, മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഈ മെയ് 21st എന്ന് പറയുന്ന ഈ ഒരു ദിവസം, അല്ലെ? യെസ്. അപ്പോ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ലാലേന് വേണ്ടി ചെറിയൊരു ട്രിബ്യൂട്ട് വരട്ടെ, നമുക്ക് വേഗം വരാം അല്ലെ? അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ തുടരാം. അഹല്യ വിഷസിൽ
1: ആരാ?

0: മംഗലശ്ശേരി നീലകണ്ഠൻ പണ്ട് ദേ കാണിച്ചു കൈവെട്ടി എടുത്തപ്പം കാർത്തിയനെ കാണിക്കില്ല
1: വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ ഇപ്പോ
2: മേര നാം ഹരി ഹെ ലോക് മുജേ ഹരി അണ്ണ കഹത്തേ ഹെ ഉദരിതെ പുതിയ തീപ്പൊരി പറക്കും
3: പോലീസ് ബുലോ
4: പോലീസ് ഉള്ളേ പോലീസ് എന്നെ ഒന്ന് ചെറിയ പോകുന്നു
1: ചുമ്മാ
5: ഇത് എങ്ങനെയാ ഐ നോ ദാറ്റ് ഹീ സ്മൈൽ ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്മൈൽ

0: വന്നതാരാണ്?
1: നമുക്ക് ബന്ധപ്പെട്ട ഒരാളാ.
0: കർത്താവ് ഇവളുടെ മനസ്സിന്റെ അകത്ത് കയറിയിരുന്നു എനിക്ക് വേണ്ടി നടക്കുന്നു.
2: അല്ല.

0: പിന്നെ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾക്ക് ചൊവ്വാ
1: ദോഷമൊന്നുമില്ല.
0: ഞാൻ
2: അജേട്ടൻ എത്ര പ്രേമുണ്ടായിരുന്നു.
3: പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്ന് പെടില്ലല്ലോ അല്ലെ. ഏതെങ്കിലും ഒരു തലയെ തോങ്ങി വന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ
0: ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? അതാണ്.

0: എന്നോടൊന്ന് ചോദിക്കാമായിരുന്നില്ലേ? എന്നോട് ഒന്ന് ചോദിക്കാമായിരുന്നു.
1: ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ കാരണവെച്ചാൽ നിമിഷ നേരം കൊണ്ട് ആള് മാറി. പിന്നെ അദ്ദേഹത്തിന് മുഖത്ത് വരുന്ന അല്ലെ ചേട്ടൻ ഇങ്ങനെ കാണുന്ന ഓരോ ഭാവങ്ങളും അത് എനിക്ക് തോന്നുന്നു ഇനി ഇങ്ങനെ നടനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്.

ഹാപ്പി ബർത്ത്ഡേ മോഹൻലാൽ. യെസ് മലയാളത്തിന്റെ പ്രിയ നടൻ ലാലിന്റെ ജന്മദിനം ബർത്ത്ഡേ നമ്മൾ ഇന്നിങ്ങനെ ആഘോഷിക്കുകയാണല്ലേ. മലയാളികൾ ഒന്നടങ്കം നമ്മുടെ വീട്ടിലെ ഒരാളെ പോലെയാണ് ശരിക്കും ലാലിന്റെ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് മലയാളികൾ ഇപ്പോഴും ആഘോഷിക്കാറ്. മലയാളികൾ ഇന്ന് പറഞ്ഞു മാത്രം ഞാൻ ചുരുക്കില്ല കേട്ടോ, അദ്ദേഹത്തിന്റെ ആരാധകർ ഈ ലോകം മുഴുവൻ ഉണ്ടെന്നുള്ളതാണ്. അവിടെ മലയാളികൾ മാത്രമല്ല, പക്ഷേ നമുക്ക് നമ്മുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരമാണ് ആ ഒരു ബിഗ് എം മലയാളത്തിന്റെ പ്രിയ നടൻ, എന്താ പറയാ, പകരം വെക്കാനില്ലാത്ത ആ ഒരു പ്രതിഭ മോഹൻലാൽ. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ദേ നമ്മൾ അഹല്യ വിഷസിൽ ഇന്ന് എന്ത് സംസാരിക്കും ഇന്ന് നിങ്ങൾക്ക് ഒരു സംശയവും ഇല്ല എന്ന് എനിക്കറിയാം. അറിയേ, വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്ന ചെറിയൊരു ചോദ്യം ലാലേന്റെ ബർത്ത്ഡേ ഒക്കെ അല്ലേ ഗായ്സ്. അപ്പൊ പിന്നെ നമ്മളെല്ലാവരും കണ്ടു വളർന്ന അല്ലെങ്കിൽ സിനിമകളെ ഇത്രയും അധികം സ്നേഹിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം, ആ ഒരു നെടുംതൂണായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം, ആ മലയാള സിനിമയെ താങ്ങി നിർത്തുന്ന ഒരു തൂണിൽ പ്രധാനപ്പെട്ട ഒരു തൂൺ, യെസ് ലാല കിട്ടൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആ ചോദ്യം കുഞ്ഞു ചോദ്യം, സിമ്പിൾ ചോദ്യമാണ്. നിങ്ങൾക്ക് ലാലേട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു സിനിമകൾ ഒരു 5 സിനിമ ടപ്പി ടപ്പി ടപ്പി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ ആ ഒരു ടാസ്ക്. അപ്പൊ നമ്മളിത് ഈ അഹല്യ വിഷയ സംഘ എന്താ പറയാ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൂടെയുള്ളത് ഞാനാണ്, ഞാൻ ആയില്ലയാണ്. അപ്പൊ വേഗം വേഗം വേഗം വിളിച്ചോളൂ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ്. ആ നമ്പർ ഇതാണ്, 8281509000 82 81 90.

0: Ahilya wishes. Your lovely wishes on Ahilya FM 90.4. Kete kete kootu kooda.
1: Yes, once again, welcome back to Ahilya Wishes. Angana Ahilya Wishes ilekku madangiyethumbol സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയ കൃത്യം 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിശ്വാസമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അങ്ങനെ ദേ ഇന്നത്തെ ആദ്യത്തെ ആ ഒരു കോളറിലേക്ക് ഞാൻ പോവാണ്. നമുക്ക് നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
2: റിൻസൻ
1: ചേട്ടനാണ്, ചാലക്കുടിയിൽ നിന്നോ? റിൻസൻ ചേട്ടാ, സുഖമായിരിക്കുന്നു?
2: സുഖമായിരിക്കുന്നു.
1: ഇന്നത്തെ വിഷയം അറിയാലോ? യെസ്, ലാലേട്ടന്റെ ഇഷ്ടപ്പെട്ട ഒരു 5 സിനിമ ഏതാണ്?
2: ഓക്കെ, ഫസ്റ്റ് ചിത്രം, സെക്കൻഡ് താളവട്ടം,
1: താളവട്ടം
2: കിളിക്കം,
1: കിളിക്കം
2: ഫോർത്ത് ഭരതം,
1: ഭരതം
2: സിനിമയിലുള്ള ഭരതം, ഫിഫ്ത് ഏവസരം.
1: കൾട്ട് മൂവീസ്, ഓൾഡ് കൾട്ട് മൂവീസ്.
2: അതിന് മൂന്നെണ്ണം പ്രിയദർശന്റെ, മൂന്ന് ചിത്രം, താളവട്ടം,
1: കിളിക്കം,
2: പിന്നെ
1: അടിപൊളി അടിപൊളി സിനിമകളാണ്. കൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ
2: ഇപ്പോഴും നമുക്ക് കണ്ടാലും കണ്ടാലും മതിയാവില്ല. എല്ലാ പടങ്ങളും അങ്ങനെയാണ്.
1: അതെ, ലാലേട്ടന്റെ പടങ്ങളൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ കാണുന്ന പടങ്ങളാണ്. പക്ഷെ ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് ചില പടങ്ങൾ കാണാൻ തോന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ക്ലൈമാക്സ് കുറച്ച് പ്രശ്നമാണ്. അങ്ങനെയാണ്, ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടപ്പ ടപ്പ് ചെയ്ത് ഇങ്ങ് വന്നോളൂ.
2: തീർച്ചയായും തീർച്ചയായും. പിന്നെ വെച്ചാൽ ലാലേട്ടനെ ഏത് റോളും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ കോമഡി ആയാലും വില്ലും
1: അഭിനയിക്കുന്നതാണ്. അതെ, സകലകല വല്ലഭൻ തന്നെയാണ്. അടിപൊളി. അപ്പൊ റിൻസൻ ചേട്ടാ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
2: വിഷസ് ലാലേട്ടൻ ജന്മദിനം ആഘോഷിക്കുന്ന 66-ാം പിറന്നാളെന്ന് തോന്നുന്നു ലാലേട്ടന്റെ. അപ്പൊ ജന്മദിനം ആശംസിക്കുന്ന ലാലേട്ടൻ ആഘോഷിക്കുന്ന ലാലേട്ടന് ജന്മദിനം ആശംസിക്കും.
1: ഓക്കെ, അപ്പൊ എന്തായാലും റിൻസൻ ചേട്ടനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മൾ വിളിച്ചത് ചാലക്കുടിയിൽ നിന്ന് റിൻസൻ ചേട്ടനാണ്. റിൻസൻ ചേട്ടൻ ടപ്പ ടപ്പ എന്ന് പറഞ്ഞ ലാലേട്ടന്റെ ആ ഒരു 5 സിനിമകൾ ഇങ്ങ് പറഞ്ഞു പോയിട്ടുണ്ട്. മലയാളത്തിലെ ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന, കാണാനായിട്ട് ആഗ്രഹിക്കുന്ന സിനിമകൾ തന്നെയാണല്ലേ, മാറ്റി നിർത്താൻ പറ്റാത്ത സിനിമകൾ. ഈ സിനിമകളിലൊക്കെ പാട്ടുകളും സൂപ്പറാണ് കേട്ടോ. ലാലേട്ടന് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. അദ്ദേഹം അഭിനയിച്ച സിനിമയിലെല്ലാം അടിപൊളി സോങ്സ് ഉണ്ട്. അന്നും ഇന്നും ഏതൊക്കെ ജനറേഷൻ വന്നാലും കേട്ടുകൊണ്ടിരിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന, മലയാളികൾ മറന്നുപോവാത്ത, പാടിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് പാട്ടുകൾ പാടി അഭിനയിക്കുന്നത് ലാലേട്ടനാണ്. അങ്ങനെ ഒരു ഒരു സംഭവം ശരിക്കും പറയുകയാണെങ്കിൽ മറ്റുള്ള നടന്മാരെ അപേക്ഷിച്ച് ഏറ്റവും അധികം കിട്ടുന്നതും ലാലേട്ടന് തന്നെയാണ് അല്ലേ ഗായ്സ്? അത് അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ എന്തായാലും ലാലേട്ടന്റെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു 5 സിനിമകൾ ഏത്? അതാണ് ഇന്നത്തെ എന്റെ ആ ഒരു ചോദ്യം. അപ്പൊ എന്തായാലും ദീ അടുത്ത കോളർ വരുന്നുണ്ട്, നോക്കട്ടെ ഞാൻ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് അയല്യ.
1: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
3: ലാലേട്ടന്റെ പേരില് സാമ്യമുള്ള ഒരു ബാലേട്ടൻ.
1: ഓക്കേ ഓക്കേ ഓക്കേ. അപ്പൊ ബാലേട്ടാ,
3: പറയൂ,
1: ചൂടോടെ പറഞ്ഞേ ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 സിനിമ. വേഗം വേഗം വേഗം.
3: സത്യം പറഞ്ഞ ലാലേട്ടന്റെ ഒരു സിനിമയും നന്നായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, എല്ലാ സിനിമയ്ക്കും.
1: ഞാൻ ഇങ്ങനെ ഒന്ന് പേടിച്ചു. പറയൂ.
3: ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ഒരു സിനിമയാണ് നരസിംഹം.
1: നരസിംഹം, ഓക്കേ.
3: അതില് ഡയലോഗുകളൊക്കെ ഭയങ്കര ഒരു ഫേമസ് ആണ്. എന്റെ ഒരു കൂട്ടുകാരൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ ഡയലോഗൊക്കെ ഒരു അക്ഷരം തെറ്റാതെ പറയായിരുന്നു.
1: ആ മൂർത്തിയുടെ പേര്,
3: അതെ, അപ്പച്ചട്ടിയിലെ എരിവെറുക്കല് മോനെ, അങ്ങനെ ഒരുപാട് ഡയലോഗുകൾ.
1: അടിപൊളി. അപ്പൊ സിനിമ പോയിട്ട് 5 സിനിമ ടപ്പേ ടപ്പേന്ന് പോരട്ടെ.
3: അപ്പൊ ഒന്ന് ഈ പറഞ്ഞ പോലെ നരസിംഹം, പിന്നെ ബാലേട്ടൻ.
1: ബാലേട്ടൻ,
3: ബാലേട്ടൻ ഒരുപാട് നമ്മളെയൊക്കെ ചിന്തിപ്പിച്ച ഒരു സിനിമയാണെന്തോ.
1: ആഹാ, ഓക്കേ, പോരട്ടെ. അടുത്തത്
3: പിന്നെ രാവണപ്രഭു.
1: രാവണപ്രഭു,
3: പിന്നെ സത്യത്തിൽ ഞാൻ പറഞ്ഞ കിരീടം എന്ന സിനിമ ഞാൻ കുറച്ച് കുറച്ച് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല.
1: കാണണം കേട്ടോ.
3: പിന്നെ ഏതാ പറയുക, നമ്മുടെ ചിത്രം.
1: ചിത്രം, ഓക്കേ. കുറച്ച് ലാഗ് ഒക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, പോന്നു ഇങ്ങോട്ട്. ഓക്കെ, ബാലേട്ടാ എന്റെ വായില് വരുന്നത്, എന്താ ചെയ്യാ. ബാലൻ ചേട്ടാ,
3: പറയൂ
1: പറയൂ, ഇന്നത്തെ വിശ്വസ് കൂടി.
3: ഇന്നത്തെ വിശ്വസ് ലാലേട്ടനായിക്കോട്ടെ.
1: പിന്നെ അല്ലാതെ
3: റിലീസാണ്.
1: അതെ,
3: അപ്പൊ ആ സിനിമ എങ്ങനെയാണെന്ന് വീണ്ടും നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ത്രില്ലടിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത നെക്സ്റ്റ് എന്തായിരിക്കും.
1: ആരും ആരും സ്പോയിലർ പറയരുത് കേട്ടോ.
3: അപ്പൊ ആ ഒരു സിനിമയ്ക്കും പിന്നെ ലാലേട്ടനും ആയിക്കോട്ടെ
1: നല്ലോട്ടെ, താങ്ക് യു. അപ്പൊ ബാലൻസായാലും സൂപ്പർ ഡ്യൂപ്പർ ഡേ ആവട്ടെ, ഇന്ന് ഞാനും വിഷയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. യെസ് ഗൈസ്, ഇന്ന് ദൃശ്യം 3 റിലീസ് ആവാണ് കേട്ടോ. ആരും സിനിമ കണ്ട് ദയവ് ചെയ്ത് സിനിമയുടെ ഇങ്ങനെ വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരു ഭാഗങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല കേട്ടോ. അത് റെഡി ആയ ഒരു പരിപാടിയല്ല. നമ്മൾ സിനിമ കാണുന്നു, നമ്മൾ ആസ്വദിക്കുന്നു, ബാക്കിയുള്ളവർക്ക് ആസ്വദിക്കാൻ സമയം കൊടുക്കണ്ടേ, കൊടുക്കണം. അതുകൊണ്ട് സ്പോയിലേഴ്സ് ആയിട്ട് ആരും വീഡിയോസും സ്റ്റോറീസും സ്റ്റാറ്റസ് ഒന്നും ആയിട്ടും വരരുത് പ്ലീസ്. ഓക്കെ, ഇനി പോയി നോക്കി നെക്സ്റ്റ് കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ഇത് റാണി വർഗീസ് ആണ്.
1: റാണി ചേച്ചി, ശബ്ദം ഒന്ന് കുറച്ചേ.
4: അയ്യോ, ശബ്ദം കേൾക്കുന്നുണ്ട്?
1: നന്നായിട്ട്. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം.
4: ഓക്കെ,
1: അപ്പൊ റാണി ചേച്ചി പറയൂ, മോഹൻലാലിന്റെ പ്രിയപ്പെട്ട ആ ഒരു 5 സിനിമകൾ.
4: രാജാവിന്റെ മകൻ,
1: രാജാവിന്റെ മകൻ,
4: ഗാന്ധർവം, മഞ്ഞിൽ വിരിഞ്ഞ പൂ, നാട്ടുരാജാവ്,
1: നാട്ടുരാജാവ്,
4: സ്ഫടികം,
1: സ്ഫടികം, മാസം മാസം, അടിപൊളി സിനിമകൾ എല്ലാം. സൂപ്പർ ഡൂപ്പർ. വേണ്ട, അഞ്ചിൽ അഞ്ചിൽ ഞാൻ ഒതുക്കി. എനിക്കറിയാം ലാലേട്ടൻ ഫാൻസ് ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മ ട്രെയിനിന്റെ ബോഗി അടുക്കി വെക്കുന്ന പോലെ ഇങ്ങനെ പോവും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ആ ഒരു സാഹസം ഞാൻ എടുക്കുന്നില്ല. അഞ്ചും അഞ്ചും സൂപ്പർ സിനിമകളാണ് കേട്ടോ.
4: ഡാൻസിന്റെ ഇതായിട്ടുള്ള ഒരു ഇത് ആണ് ഞാൻ പറഞ്ഞത്.
1: എല്ലാം അടിപൊളി സിനിമകളാ.
4: അതെ
1: അല്ലേ?
4: അതെ അതെ അതെ.
1: അതാണ് എല്ലാം നല്ലതാണോന്ന്. മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ട് കണ്ട് കണ്ട് തയമ്പിച്ച സിനിമകളാണ്.
4: അതെ
1: അതാണ്. ഓക്കെ, അപ്പൊ സിനിമയൊക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് പോരട്ടെ. ഇന്നത്തെ വിഷസ് ആർക്കാണ്?
4: മോഹൻലാലിന് തന്നെ ഇരിക്കട്ടെ ബർത്ത്ഡേ വിഷസ്. പിന്നെ ബർത്ത്ഡേ അവരുടെ മോഹൻലാലിന്റെ ഒപ്പം ബർത്ത്ഡേ ആഘോഷിക്കുന്ന എന്റെ അനിയത്തിന്റെ മകൻ ജുവലിനും എന്റെ കസിന്റെ മകൻ മാർക്കോച്ചനും
1: മാർക്കോസിനും ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഞങ്ങളും വളരെ സ്നേഹത്തിൽ അറിയിക്കാണ് കേട്ടോ.
4: താങ്ക് യു.
1: ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം കൂടി ആവട്ടെ. ഓക്കെ,
4: ഓക്കെ,
1: താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് റാണി ചേച്ചി ആയിരുന്നു. അങ്ങനെ റാണി ചേച്ചി മോഹൻലാൽ ആരാധികയാണ് കേട്ടോ. ടപ്പ ടപ്പ എന്ന സിനിമ പറഞ്ഞിട്ട് ഇനിയും വേണോ എന്നാണ് എന്നോട് ചോദിച്ചത്. സമയമില്ലാത്തത് കൊണ്ടാണ്, സമയത്തിന്റെ പരിമിതി മൂലമാണ്. കുറേയൊന്നും ഞാൻ പറയിപ്പിക്കാതെ. ഓക്കെ, ഇനി വീ നമുക്ക് നെക്സ്റ്റ് കോളർ ദേ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: സിന്ധു
1: ചേച്ചിയാണ്. സിന്ധു ചേച്ചി, ഇന്ന് ലാലയന്റെ ബർത്ത്ഡേ ആണ്. അതെ, അതുകൊണ്ട് തന്നെ പോരട്ടെ ഒരു 5 ഫേവറേറ്റ് മോഹൻലാൽ മൂവീസ്. മതി, അഞ്ചെണ്ണായിരുന്നു. കറക്റ്റ് അല്ലേ? അയ്യോ, വേണ്ട വേണ്ട വേണ്ട, അഞ്ചെണ്ണേ ഞാൻ ചോദിച്ചുള്ളൂ. 5 എണ്ണം ഇങ്ങനെ സ്പീഡിൽ അങ്ങ് പറഞ്ഞാ മതി. ഓക്കെ, ലാലേട്ടൻ ഫാനാണോ? അതെ.
5: ലാലേട്ടൻ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ?
1: ആരെങ്കിലും ഉണ്ട്? എന്ത് ചോദ്യമാണ് അയിലീ ചോദിക്കുന്നേന്ന്? ഓക്കെ, അപ്പൊ എന്തായാലും സിനിമയൊക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് സിന്ധു ചേച്ചി പോരട്ടെ. ഇന്നത്തെ വിശ്വസം ആർക്കാണ്? ഓക്കെ, അപ്പൊ ദേ സിന്ധു ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ അങ്ങ് വിഷയാണ് കേട്ടോ. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് സിന്ധു ചേച്ചിയാണ്. അപ്പൊ സിന്ധു ചേച്ചി, ദേ അടിപൊളിയായിട്ട് ലാലേട്ടൻ 5 സിനിമകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 5 സിനിമകൾ ഏതാണ്? കുറച്ചും കൂടി വ്യത്യസ്തമായ സിനിമകൾ, എല്ലാവരും പറയാത്ത സിനിമയൊക്കെ വരാൻ നോക്കട്ടെ കേട്ടോ. എനിവേ, ഇതേ നമുക്ക് നെക്സ്റ്റ് കോളർ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഞാനൊന്ന് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: സത്യനാരായണൻ ഫ്രം പുതുശ്ശേരി.
1: സത്യനാരായണൻ ചേട്ടാ,
6: ഓ
1: പറയൂ, ലാലേട്ടന്റെ പ്രിയപ്പെട്ട ഒരു 5 സിനിമ ഏതാണ്? അല്ല, പക്ഷെ 5 മതി, തൽക്കാലത്തിന് 5 മതി കേട്ടോ. ഒത്തിരി സ്പീഡിൽ അങ്ങ് പറഞ്ഞേ.
6: എന്നാലും ദാസനും വിജയനുമായിട്ടുള്ള ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റ് ആയാലും ശരി, മമ്മൂക്കായിട്ടുള്ള ഏതായാലും അക്കരെ അക്കരെ അക്കരെ, രാജാവിന്റെ മകനാണെച്ചാലും ശരി, ബോയിങ് ബോയിങ് ബോയിങ് ആണെങ്കിലും ശരി, ചിലുക്കാണെച്ചാലും ശരി, ഇനിയിപ്പോ
1: മതി മതി. ഓക്കെ, പോരുന്നുണ്ട്.
6: പുലിമുരുകന്റെ അതാണ് വെച്ചാലും ശരി, എല്ലാം നന്നായിട്ട്,
1: എല്ലാം നന്നായിട്ട്, എല്ലാം ഇഷ്ടമാണല്ലേ.
6: അതെ അതെ അതെ.
1: ഓക്കെ, അപ്പൊ അഞ്ച് സിനിമയൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
6: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല നല്ല നല്ല പാട്ടുകൾ പ്രതീക്ഷിക്കുന്നു.
1: പിന്നല്ല, വരും വരും, നല്ല നല്ല ഒരുപാട് പാട്ടുകൾ വരും കേട്ടോ.
6: ഓക്കെ,
1: അപ്പോ സത്യനാരായണ ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. ചേട്ടനും ദീ പ്രിയപ്പെട്ട ലാലേട്ടൻ സിനിമകൾ ദീ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം എത്രയായിട്ടുണ്ട്? 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു കോളിലേക്കും കൂടി ഞാൻ ദീ പോകുന്നു, അതിനുശേഷം നമുക്ക് പാട്ടിലേക്ക് പോവാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഹലോ,
1: നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ജ്യോതി ചേട്ടനാണ്. ജ്യോതി ചേട്ടാ, ലാലേട്ടന്റെ പ്രിയപ്പെട്ട ഒരു 5 സിനിമ ഏതാണ്? ലാലേട്ടന്റെ പ്രിയപ്പെട്ട ഒരു 5 സിനിമ.
7: താളവട്ടം, നരസിംഹം, ഹുസൈൻ അബ്ദുള്ള, കിരീടം, ചെങ്കോല്.
1: അഞ്ചായി അഞ്ചായി. ഓക്കെ, മതി മതി മതി, കൊള്ളാം കൊള്ളാം, അടിപൊളിയായിട്ട് വേഗം തന്നെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ
7: വിശ്വസ് പറയാനുള്ളത് നമ്മുടെ കൃഷ്ണൻചേട്ടന്റെ ഇന്നലെ 42-ാമത്തെ വെഡിങ് ഡേ ആയിരുന്നു.
1: ഓക്കെ ജ്യോതിച്ചേട്ടാ, അപ്പൊ ജ്യോതിച്ചേട്ടനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാൻ. അപ്പൊ കൃഷ്ണൻചേട്ടനെ ബില്ലീച്ചഡ് ആയിട്ട് ഒരു ഞാൻ ഒരു വിഷസ് കൂടി ദീ അറിയിക്കുന്നു. അങ്ങനെ സമയം നോക്കുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ആ ഒരു പാട്ടിലേക്ക് പോയാലോ? യെസ്, നല്ലൊരു സോങ് വരുന്നുണ്ടാ. അഹല്യ വിഷസ്.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രൂ ആൻഡ് റമാൻ, പാലക്കാട്.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കൂട്ടുകൂടാം.
3: Yes, once again, welcome back to Ahalya Wishes. അങ്ങനെ അഹല്യ വിഷയസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കോളർ ദേ റെഡിയാണ്. നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ഞാനാണ്, ഞാൻ വിനോദ് ചെറുപ്പശ്ശേരി.
3: വിനോദേട്ടനാണ്. വിനോദേട്ടാ, സുഖായിരിക്കുന്നോ?
4: നന്നായി
3: പോകുന്നു. ഓക്കെ, അപ്പോ പോരട്ടെ. ലാലേട്ടന്റെ ഒരു 5 ഫേവറേറ്റ് മൂവീസ്.
4: ഇപ്പൊ എല്ലാം കവർ ആവും, മാക്സിമം എല്ലാ സീസണുകളും കവർ ആവും. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന് നമ്മുടെ നാടോടിക്കാറ്റ്, മോഹൻലാൽ. അതിനുശേഷം നമ്മളുടെ ജയറാം മോഹൻലാൽ ആയിട്ടുള്ളത് അദ്വൈതം.
3: അദ്വൈതം.
4: അതിനുശേഷം പിന്നെ നമ്മളുടെ 6 തമ്പുരാൻ. ഓക്കെ, അതിനുശേഷം അതിന്റെ കുറച്ചുകൂടെ പഴയ സിനിമ ആയിരുന്ന ഹിസൈനസ് അബ്ദുള്ള.
3: ഹിസൈനസ് അബ്ദുള്ള.
4: പിന്നെ മണിച്ചിത്രത്താഴ്.
3: ഓക്കെ,
4: ഇതൊക്കെയുള്ള സിനിമകളിൽ നമ്മൾ എത്ര കണ്ടാലും മതിയാവാത്ത സിനിമകളാണ്. ഞാൻ ഒരുപാട് വർഷം കണ്ടിട്ടുള്ള സിനിമകളിൽ കുറെ എണ്ണമാണ് ഇത്.
3: അടിപൊളി, നല്ല നല്ല ചോയ്സ് ആണ്. എനിക്ക് ഇഷ്ടമാണ്, ഈ പറഞ്ഞ എല്ലാ സിനിമയും ഇഷ്ടമാണ് കേട്ടോ.
4: ഓക്കെ ഓക്കെ,
3: നല്ല പടങ്ങളാണ്. ഓക്കെ, അപ്പോ സിനിമയൊക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് വിനോദായിട്ടാ പറയൂ, ഇന്നത്തെ വിഷസൊക്കെ ആർക്കാണ്?
4: 66 അറിയില്ല, പക്ഷെ 59-ാമത്തെ ഷഷ്ടിപൂർത്തി നിറവിൽ നിൽക്കുന്ന മോഹൻലാൽ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും മോഹൻലാൽ തന്നെ ആവട്ടെ, നമ്മുടെ ലാലേട്ടൻ തന്നെ ആവട്ടെ, കൊടുക്കാൻ പറ്റില്ല, അതിന്റെ കൂടെ വേറെ ആരും കൊടുക്കാൻ പറ്റില്ല.
3: ഓക്കെ, അപ്പൊ എന്തായാലും വിനോദേണ്ടത് നല്ലൊരു ദിവസം ഞാൻ വിഷയമാണ് കേട്ടോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് വിനോദേട്ടനായിരുന്നു. അപ്പൊ വിനോദേട്ടന്റെ ഫേവറേറ്റ് മൂവീസ് ഒക്കെ ദേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ലാലേട്ടന്റെ ഫേവറേറ്റ് സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ, അത് തെരഞ്ഞെടുക്കാൻ തന്നെ വല്ലാത്തൊരു കൺഫ്യൂഷനാണല്ലോ, അത്രയും അധികം ഉണ്ടെന്നുള്ളതാണ്. ഇനിമേ ഈ സമയം നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ ക്ലോക്കിൽ 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ കൂടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഞാനൊന്ന് പോവാണ്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: വെരി വെരി ഗുഡ് മോർണിംഗ്.
3: വെരി വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: ഞാനാണ് സുലൈജാനിക്കോട് എന്ന് പറഞ്ഞ മഹാനായ ജോലി.
3: ഓഹോ, സുലൈജാനാണ്. അപ്പൊ സുലൈജേട്ടാ, ഇന്നത്തെ ചോദ്യം ഇതാണ്, ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 സിനിമ ഏതാണെന്ന് വേഗം ഒന്ന് പറഞ്ഞേ.
5: ലാലേട്ടന്റെ സിനിമനെ കുറിച്ച് അങ്ങനെ പറയണെങ്കിൽ എനിക്ക് മാത്രം ഈ അവസരം തന്നെ, എല്ലാ കോളേഴ്സും കട്ട് ചെയ്തിട്ട് ഇന്ന് ഞാനും നമ്മളാണ് മാത്രം സംസാരിക്കുന്നത്.
3: അങ്ങനെയല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 5 സിനിമയുടെ പേര് മാത്രം പറഞ്ഞാ മതിയെന്ന്. ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിരുന്നു, അറിഞ്ഞില്ല.
5: ഞാൻ ഈ സിനിമ കണ്ടു തുടങ്ങിയ സമയത്ത് ശങ്കർ ആയിരുന്നു സൂപ്പർ സ്റ്റാർ ആ കാലഘട്ടത്തിൽ. മമ്മൂട്ടിയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ചെറിയ

0: ഞാൻ പറഞ്ഞത് ഒന്ന് രാജാവിന്റെ മകൻ.
1: ആ വേഗം പറയാം അടുത്തത്.
0: രാജാവിന്റെ മകൻ ചിത്രം, വന്ദനം, ബാലേട്ടൻ, പിന്നെ ഉണ്ണികളെ ഒരു കഥ
1: പറയാം. വരാൻ പാടില്ല,
0: ഒരു പത്ത് ഇരുപതെണ്ണം പറയാൻ പറ്റുമോ?
1: ഇരുപതെണ്ണൊക്കെ പറയാം, പക്ഷെ നിർത്താതെ സ്പീഡിൽ പറയണം.
0: അതെനിക്കറിയില്ല. എന്നാലും ഒരു സംഭവം പറഞ്ഞാൽ അവസാനിപ്പിക്കാം, ആൾക്കാരെ ശല്യം ചെയ്യണ്ട. ഏറ്റവും നല്ല ക്ലൈമാക്സ് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, ബാലേട്ടന്റെ അവസാനത്തെ ആ സംഭവമാണ്.
1: ആണോ?
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലൈമാക്സ് ഏതാന്ന് വെച്ചാൽ ബാലേട്ടന്റെ അവസാനത്തെ
1: ക്ലൈമാക്സ്.
0: ആ പെങ്ങൾ അച്ഛന്റെ മംഗളം കൂട്ടി വരുന്ന ആ സംഭവം അല്ലേ?
1: അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലൈമാക്സ്.
0: ആണോ?
1: അടിപൊളി. അപ്പൊ സുലൈ ചേട്ടാ, അപ്പൊ എന്തായാലും ഇന്നത്തെ വിഷസ് കൂടി പറഞ്ഞോളൂ. ആർക്കാണ് ഇന്നത്തെ വിഷസ്?
0: ഇന്ന് അങ്ങനെ വിശേഷമൊന്നുമില്ല, ഞാൻ എപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്, മലയാള അഹല്യ കേട്ടോണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് അവർക്കെല്ലാം നല്ല ദിവസമായിരിക്കും.
1: അപ്പൊ സുലൈ ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ, ഇന്ന് ഞാനും വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ അതേ സമയം 8 മണി കഴിഞ്ഞ 32 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ്, കൂടെയുള്ളത് ഞാൻ ഐലിയാണ്. നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് അഹല്യ, ഞാനാണ് ബിന്ദു ടീച്ചർ ചിറ്റൂർ.
1: ഓക്കെ, എന്റെ പേര് എന്താണെന്ന് കറക്റ്റ് പറഞ്ഞേ ബിന്ദു ടീച്ചറെ. ഓക്കെ ബിന്ദു ടീച്ചറെ,
2: ഓ
1: ബിന്ദു ടീച്ചറോട് ഞാൻ അധികം സംസാരിച്ചിട്ടുണ്ടോ?
2: ഇല്ല, ഞാനും വിളിക്കാറില്ല. എനിക്ക് തിരക്കുണ്ടായിരുന്നു,
1: സ്കൂളിലേക്ക് പോകണം. ഇപ്പൊ വെക്കേഷൻ അല്ലേ?
2: അല്ല, അതിപ്പോ ഞങ്ങക്ക് തുടങ്ങാറായില്ല. വെൽക്കം
1: കൊടുക്കണം, കുഴപ്പമില്ല. ഇത്ര ദിവസം വെക്കേഷൻ കിട്ടിയില്ലേ, ഇനി സ്കൂളിൽ പോകണം കേട്ടോ, മടിയൊന്നും
2: പാടില്ല.
1: ഓക്കെ ബിന്ദു ടീച്ചറെ, ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 സിനിമ ടപ്പ ടപ്പേ എന്ന് പറഞ്ഞേ.
2: പറയാലോ, കമലതളം, ആര്യൻ,
1: ആര്യൻ ആ
2: വിഷ്ണുലോകം,
1: വിഷ്ണുലോകം ആ
2: മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ, തൂവാനത്തുമ്പുകൾ.
1: അടിപൊളി, എല്ലാം സൂപ്പർ സിനിമകളാണല്ലോ. ഇങ്ങനെ ലാലേട്ടന്റെ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പോ നമ്മൾ പണ്ട് ഇങ്ങനെ കൊറേ കണ്ടു വന്ന സിനിമകളുണ്ടല്ലോ, അങ്ങനത്തെ അടിപൊളി ഇങ്ങനെ കൾട്ട് മൂവീസ് എന്നൊക്കെ വേണം പറയാൻ വേണ്ടിട്ട്. സൂപ്പർ സിനിമകളാ, ഈ ഭയങ്കര ഇഷ്ടമാണ്. തൂവാനത്തുമ്പികളൊക്കെ ഇപ്പോഴും ജനറേഷനും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാണ്. അതെ, സുമലത ക്ലാരയാണോ? എനിക്ക് ക്ലാരയാ. ഓക്കെ, അപ്പൊ ബിന്ദു ടീച്ചറെ പറയാം, എന്നത്തെ വിശ്വാസ കൂടി പറഞ്ഞോളൂ.
2: എല്ലാവർക്കും കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
1: ഓക്കെ, അപ്പൊ എന്തായാലും മടിയൊക്കെ മാറ്റി വേഗം ക്ലാസ്സിലേക്ക് പോവാ കേട്ടോ. ഗുഡ് ഗേൾ ആവണം. ഓക്കെ
2: ഓക്കെ
1: ബിന്ദു ടീച്ചറെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ബിന്ദു ടീച്ചറാണ് കേട്ടോ. ബിന്ദു ടീച്ചർ ഇതേ ക്ലാസ്സിലേക്കൊക്കെ വീണ്ടും പോവാന്നാ പറഞ്ഞത്. വെക്കേഷൻ, യെസ്, വെക്കേഷനൊക്കെ ഒരുവിധം ഇങ്ങനെ അവസാനിച്ച് ആ ക്ലാസ്സിലേക്ക് പോകുന്ന ആ ഒരു ടൈമിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. ഇനി ഭയങ്കര രസമാണ്, പുതിയ കുട, പുതിയ ബാഗ്, വാട്ടർ ബോട്ടില്, മൊത്തത്തില് പുതിയതൊരു മയമാണ്, പുതിയ മയമാണ് ഇനി മുഴുവൻ, പുതിയ മുഖം എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെ വീണ്ടും ഒരു എന്താ പറയാ, ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ജൂൺ മാസം. നമുക്ക് എന്താണ് ഗൈസ്, നമുക്ക് ക്ലാസ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് എന്നും വന്നും ഇന്നും ഒരേപോലെ ദേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഞാൻ പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
3: നമസ്കാരം.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ജഗൻ ചേട്ടനാണ്. ജഗൻ ചേട്ടാ, ഹാപ്പി ആയിരിക്കുന്നോ?
3: ഹാപ്പി ആയിട്ട് പോണോ? ഫാമിലി ലൈഫ്
1: എന്താണ്? അങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. ഓക്കെ ജഗൻ ചേട്ടാ, പറയൂ, ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 സിനിമ ഏതാ?
3: മണിച്ചിത്രത്താഴ്, മിഥുനം, താളവട്ടം,
1: താളവട്ടം,
3: ഉദയനാണ് താരം,
1: ഉദയനാണ് താരം,
3: പിന്നെ മറ്റേ പഴയൊരു സിനിമയാണ്.
1: പഴയൊരു സിനിമ ഏതാണ്? ഏതാണ് പറയ, പോരട്ടെ.
3: ഉദയനാണ് താരം.
1: അത് പറഞ്ഞില്ലേ?
3: ഓക്കെ ഓക്കെ ഓക്കെ, ചിത്രം
1: ഒരെണ്ണം കൂടി പറയണമെന്നായിരുന്നു റൂള്, പോട്ടെ.
3: വിസ്മയത്തുമ്പത്താണോ?
1: വിസ്മയത്തുമ്പത്താണോ?
3: അതല്ല, ഏറ്റവും പഴയ സിനിമ.
1: ഏറ്റവും പഴയ സിനിമ പ്രേതപ്പെടോ?
3: പേര് മറന്നു. ആ പഴയ ഒരു 30 സമുദ്രയൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്.
1: എന്താണ്?
3: മോഹൻലാലെ.
1: ആ ശ്രീകൃഷ്ണപരന്ത്. ഒരു നിമിഷം മറന്നുപോയി എന്നല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും 5 സിനിമകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് പറയൂ, എന്നത്തെ വിശ്വസം കൂടി പറയൂ.
3: ഇന്നത്തെ വിഷസ് നമ്മുടെ

0: ലാലേട്ടനും അതേപോലെ ഞങ്ങളുടെ ഇതിലുള്ള ചങ്ങാതിക്കൂട്ടത്തിലെ ആർക്കെങ്കിലും പിറന്നാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം.
1: ഓക്കെ, അപ്പൊ ജഗൻ ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനായിരുന്നു. ഓക്കെ, അപ്പോ ലാലേട്ടന്റെ 5 സിനിമകൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 സിനിമ ഏതാണെന്നാണ് ഞാൻ ചോദിച്ചൊരു കാര്യം. ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 സിനിമ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയാണോ? ഒട്ടുമല്ലേ, കുറച്ച് കുറച്ച് ടാസ്ക്കാണ്. ലാലേട്ടന്റെ സിനിമകൾ ചോദിക്കുന്ന സമയത്ത് ഏത് പറയണം ഏത് പറയണം ഏത് പറയണം എന്നൊരു കൺഫ്യൂഷൻ വരും. ഈ പറയുന്ന ഞാനും അങ്ങനെയാണ് കേട്ടോ. ഏതപ്പോ പറയാ, അയ്യോ അത് പറഞ്ഞാൽ ഈ ശരിയാവില്ല, മറ്റേത് പറയണം, ഏയ് അത് പറ്റില്ല, ഇത് പറയണം, ഈ ഒരു കൺഫ്യൂഷനാണ്. പിന്നെ ലാലേട്ടന്റെ സിനിമകളിലെ പാട്ട്, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമായിരുന്നു അല്ലേ, സൂപ്പർ സോങ്സ് ആണ് എല്ലാം. ഒന്നിനൊന്നിനൊന്നിനൊന്നിനും എന്താ പറയുക, അത്രയും മികച്ച സോങ്സ് ആണ് എല്ലാം അല്ലേ. എപ്പോഴും ലാലേട്ടൻ സോങ്സ് കേൾക്കാത്ത ദിവസങ്ങൾ കുറവായിരിക്കും. നമ്മൾ പാട്ടുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പാട്ടെങ്കിലും ലാലേട്ടൻ്റെ ഇല്ലാതിരിക്കില്ല. അതങ്ങനെയാണ്, അത്രയും നല്ല പാട്ടുകളാണ് അല്ലേ അദ്ദേഹത്തിന് മലയാള സിനിമ സമ്മാനിച്ചിരിക്കുന്നത്. അപ്പം എന്നാലും ദീ അതിൽ തന്നെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. ആ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ? ആ ഒരു പാട്ട് ദീ ഓടി വരുന്നുണ്ട് അഹല്യ വിഷസിൽ അടുത്തതായി.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുള്ളത് ഞാൻ അഹല്യയാണ്. കേട്ടോ, നമുക്ക് നെക്സ്റ്റ് ഒരു കോളറിലേക്ക് പോവാം, നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ് ആര്യ മോൾ, ഞാൻ മാധവൻ ആണ്.
3: പറയൂ മാധവൻ ചേട്ടാ, സുഖായിരിക്കുന്നോ? ഓക്കെ, പറയൂ. ലാലേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 സിനിമ ഏതാണ്?
4: ഒന്ന് തിരിയിടം, തേങ്കോല്, ബാലേട്ടൻ, ചുരുക്കം, ഭരതം, മൺചിത്രത്താഴ്.
3: ഓക്കെ, പെട്ടെന്ന് പറഞ്ഞല്ലോ.
4: മകൻ കുരുമുരുകൻ.
3: ആ മതി, 5 എണ്ണം മതി കേട്ടോ.
4: ആയിക്കോട്ടെ
3: മാധവൻ ചേട്ടാ, സിനിമ ഇത്രയും വേഗം പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് പറയും, ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് വിശേഷം വല്ലതുണ്ടോ?
4: സ്പെഷ്യലായിട്ട് വിശേഷം നമ്മുടെ ബാലേട്ടൻ തന്നെ. ആയിക്കോട്ടെ.
3: ഓക്കെ, അപ്പൊ ലാലേട്ടനാണോ അത്? ബാലേട്ടനാണോ?
4: ഓക്കെ,
3: ലാലേട്ടൻ നീ മാധവൻ ചേട്ടൻ്റെ മകൻ, ഞാൻ സ്പെഷ്യൽ വിഷസ് അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു. മാധവൻ ചേട്ടനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ തന്നെ ലാലേട്ടന്റെ സിനിമകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു കോളർ കൂടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്കും കൂടി ഒന്ന് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പല്ലശ്ശേരിയിൽ നിന്നും പറഞ്ഞു വരും. ബാലൻ ചേട്ടാ,
3: ബാലൻ ചേട്ടാ,
5: ആ
3: റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കൂ. ഓക്കെ, റെഡി ആയോ? കുറച്ചോ? ഓക്കെ, പറയൂ. ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ സിനിമകൾ ഒരു 5 എണ്ണം ഏതാണ്?
5: 5 എണ്ണം പറയണം അല്ലേ?
3: 5 എണ്ണം വേഗം പറയണം.
5: നാടോടിക്കാറ്റ്, പട്ടണപ്രദേശം, അക്കരെ അക്കരെ അക്കരെ, ചെങ്കോല്, കിരീടം, അഭിമന്യു,
3: അഭിമന്യു. 5 എണ്ണമായി.
5: എന്നിഷ്ടം നിന്നിഷ്ടം. 5 എണ്ണമായോ?
3: 5 എണ്ണം കഴിഞ്ഞു. 6 എണ്ണമായി.
5: 6 എണ്ണമായി അല്ലേ?
3: ആദ്യം
5: ശ്രദ്ധിക്കപ്പെടാത്ത മോഹൻലാലിന്റെ സിനിമ കൂതറ, പെരിച്ചാഴി.
3: ഏയ്, ഇതൊക്കെ ഏയ് വേണ്ട, മതി. ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കേട്ടോ.
5: അങ്ങനെ വേലവും കൂടെ പറയാം. ഒരു വേലവും കൂടെ പറയാം.
3: ആ വേഗം പറഞ്ഞു, സമയം ഇങ്ങനെ ഓടുന്നുണ്ട്. മണിക്കുട്ടി ഓടുകയാണ്.
5: ക്ഷമ ചോദിക്കാൻ എന്റെ ഒരു കാര്യമൊന്നു, നമ്മൾ തമ്മിൽ കടപ്പാടിന്റെ അന്ത്യം മാത്രമാണുള്ളത്. ഒന്നാലോചിച്ചാൽ പിരിഞ്ഞു പോകുന്നതാണ് നല്ലത്. മനസ്സിൽ കുറ്റബോധം തുടങ്ങിയാൽ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. നമ്മൾക്ക് ഈ ബിസിനസ് വേണ്ട. മറ്റുള്ള ബിസിനസ്സുകളെ പേര് ഒരുതരം മയക്കുമരുന്നല്ല കഞ്ചാവ്. കഞ്ചാവ് തുടർന്ന് കൊണ്ടുപോയാൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ശാവ് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. നോ, നമ്മൾക്ക് ബിസിനസ്
3: വേണ്ട.
5: ഹലോ,
3: ഇങ്ങനെ ഡയലോഗ് എല്ലാ സിനിമയിലും പഠിക്കാറുണ്ടോ? ലാലേട്ടൻ സിനിമ മാത്രമാണോ?
5: ലാലേട്ടന്റെ മമ്മൂക്കിന്റെ ഉണ്ട്.
3: ആ ഓക്കെ, മമ്മൂക്കയുടെ നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ.
5: ജയറാമിന്റെ പറയും, ജയറാമിന്റെ.
3: ഓക്കെ, എല്ലാവരും നമുക്ക് സമയമുള്ളപ്പോൾ തീർച്ചയായിട്ടും പറയിപ്പിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നല്ലതാണ്, നല്ലതാണ്. ഇങ്ങനെ എന്റർടൈൻമെന്റ് ആവുന്ന നല്ല പരിപാടിയാണ്. പക്ഷെ നമുക്കിവിടെ സമയം കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമാവട്ടെ എന്ന് കൂടുതൽ ഞാൻ വിഷയമാണ്. അങ്ങനെ വിളിച്ചത് ബാലൻ ചേട്ടനായിരുന്നു. ബാലൻ ചേട്ടൻ സിനിമയിലെ ഡയലോഗുകൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട് കേട്ടോ, കൊള്ളാം. അതും ഒരു ക്രേസാണ് ഗായ്സ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്ക് എല്ലാവരെ കൊണ്ടും ഇങ്ങനെ ഫുള്ളി പറയിപ്പിക്കാനുള്ള സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിവേ, നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് ഒന്ന് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
6: രാഹുലാണ്.
3: രാഹുൽകുട്ടി, രാഹുൽകുട്ടി, റേഡിയോയുടെ ശബ്ദം നന്നായിട്ടൊന്ന് കുറച്ചേ. കുറയ്ക്കൂ, വേഗാവട്ടെ. കുറച്ചോ? ഓക്കെ. രാഹുൽ എവിടുന്നാ വിളിക്കുന്നേ?
6: ഞാൻ പുതുശ്ശേരിന്നാ വിളിക്കുന്നേ.
3: പുതുശ്ശേരിന്നാ വിളിക്കുന്നേ. ഓക്കെ രാഹുലേ, ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 സിനിമ വേഗം ഒന്ന് പറഞ്ഞേ.
6: മണിക്കുത്തത്താഴ്, പിന്നെ നാടോടിക്കാറ്റ്, പിന്നെ നരസിംഹം,
3: ഓക്കെ,
6: പിന്നെ രാവണപ്രഭു,
3: ഓക്കെ,
6: പിന്നെ പവിത്രം.
3: പവിത്രം. രാഹുൽ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
6: ഞാൻ 9ാം ക്ലാസ്സിലാ പഠിക്കുന്നത്.
3: 9ാം ക്ലാസ്സിലാ പഠിക്കണേ, അടിപൊളി. ലാലേട്ടൻ എല്ലാ പഴയ മൂവീസും കാണാറുണ്ടോ?
6: ഓ, എല്ലാം കാണാറുണ്ട്.
3: ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാ?
6: ഏറ്റവും ഇഷ്ടമുള്ള നടൻ മോഹൻലാലൻ.
3: ഓ, ഫാനാണ്. ഫാൻ ബോയ് ആണ്. അടിപൊളി ടപ്പ് ടപ്പ് ഈന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും. അപ്പൊ രാഹുലേ പറയൂ ഇന്നത്തെ വിഷസ് കൂടി പോരട്ടെ.
6: ഇന്നത്തെ വിഷസ് എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.
3: ഓക്കെ അപ്പൊ രാഹുൽ കുട്ടിക്കും സൂപ്പർ ആയിട്ടൊരു ദിവസം ആവട്ടെ കേട്ടോ. അടിപൊളിയായിരിക്കാം. താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് പുതുശ്ശേരിയിൽ നിന്നും രാഹുലാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണോ? ഞാൻ പറഞ്ഞില്ലേ ലാലയുടെ എപ്പോഴും ഒരു എല്ലാ തലമുറകൾക്കും ഒരു നായകനായിട്ട് മാറുന്ന ഒരാളാണ്. അവിടെ ചെറിയൊരു വലിയൊരു അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ വരുന്ന ഏതൊരു ജനറേഷനിലുള്ള കുട്ടികളുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു നായകൻ നമ്മുടെ സ്വന്തം ലാലേട്ടൻ തന്നെയാണ്. ഇനി വേദി ഇങ്ങനെ കോള് വന്ന് ഡ്രോപ്പായി പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. എഗെയിൻ വരുമ്പോൾ എന്തായാലും കണക്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. 9 മണിവരെയാണ് നമുക്ക് കോൾസിൽ ഇങ്ങനെ സംസാരിക്കാനൊരു സമയമുള്ളൂ. അപ്പം അതുകൊണ്ട് അതിനുള്ളിലുള്ള കോൾസൊക്കെ ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് കോള് വരുന്നുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: ഷിജിൻ തട്ടാരക്കൽ കൊണ്ടുകൂട്ടി.
3: ഷിജിൻ ചേട്ടനാണ്? ഷിജിൻ ചേട്ടാ, സുഖാണോ?
7: അടിപൊളിയായിട്ട്
3: പോണു. അങ്ങനെയാണെങ്കിൽ സന്തോഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സന്തോഷത്തിൽ സ്പെഷ്യൽ ആയിട്ട് ലാലേട്ടന്റെ ഒരു 5 സിനിമ പറഞ്ഞേ.
7: 5 സിനിമകൾ എന്ന് പറയുമ്പോ എനിക്ക് ഏറ്റവും മസ്റ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ് ഗുരു.
3: ഗുരു
7: ആ ഗുരു അതേപോലെ തന്നെ പിൻഗാമി, ലാലേട്ടന്റെ ആര്യൻ.
3: ആര്യൻ
7: 2020 പിന്നെ ഞാന് ലാലേട്ടനെ നേരിട്ട് കണ്ട, അദ്ദേഹത്തിനെ ഷൂട്ട് കണ്ട ഒരു സിനിമയായിരുന്നു നാട്ടുരാജാവ്.
3: എന്നുള്ളതാണ്. അടിപൊളി നല്ല നല്ല സിനിമകളാണ് എല്ലാം. ഗുരു അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റില്ല.
7: അതെ അതെ, പത്മശ്രീ, ഭരത്, ദാദാസാഹിബ് ഫാൽക്കേ അവാർഡൊക്കെ, നമ്മുടെ സ്വന്തം നടൻ, പാട്ടുകാരൻ, നല്ലൊരു കുക്ക്,
3: എല്ലാം ആള് ആള് ആൾക്ക് പറ്റാത്ത ഒരു ഏരിയ കുറച്ച് കുറവാണ്.
7: അതെ അതെ അതെ, തലവേദനയും നമ്മൾ ആസ്വദിക്കണല്ലോ.
3: അടിപൊളിയേ. അപ്പൊ എന്തായാലും ഇങ്ങനെ സിനിമയൊക്കെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് പറയുന്നത് വിഷസ്.
7: വിഷസ് എല്ലാവർക്കും വേണ്ടിട്ട്, സ്പെഷ്യലി ലാലേട്ടൻ.
3: അടിപൊളി. അപ്പൊ ഷിജിൻ ചേട്ടനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ.
7: ഓക്കെ
3: ചേട്ടാ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് ഷിജിൻ ചേട്ടനാണ്. അങ്ങനെ ഈ ഫേവറേറ്റ് സിനിമകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഏത് മേഖലയിലാണ് അദ്ദേഹത്തെ പറയേണ്ടത്, നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് ലാലേട്ടൻ അല്ലെ. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു ഒരാൾ കൂടിയാണ്. ഇതുവേ നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഞാനിത് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാരാണ്? സുരേഷ് ചേട്ടനാണ്. എന്ത് പറ്റിയൊരു
8: വിഷമം?
3: ആ ചെറിയൊരു ചെറിയൊരു സങ്കടം ഇല്ലാതില്ലല്ലോ. എന്താണ്? ഓ ഓക്കെ, അങ്ങനെ ശബ്ദത്തിന്റെയാണെന്ന്. ഓക്കെ സുരേഷ് ചേട്ടാ, ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 സിനിമ ഏതാ?
8: ലാലേട്ടന്റെ അണ്ടർറേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള 2-3 സിനിമകളുണ്ട്.
3: മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. ഓക്കെ,
8: അത് അധികം ചർച്ച ചെയ്യപ്പെടാത്ത സിനിമയാണ്, നല്ല സിനിമയാണ്. അത് ആരും പറഞ്ഞേക്കാം. അതുപോലെ
3: ഷിക്കാർ
8: നല്ല പടമാണ്. പക്ഷെ അങ്ങനെ ആരും പത്തിനും പറയുന്നില്ല. ഷിക്കാർ നല്ല ഇഷ്ടമാണ്.
3: ഓക്കെ,
8: ഇരുവർ മോഹൻലാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയുടെ ചോദിച്ചാൽ ആദ്യം പറപ്പൻ ഇരുവർ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്തോളൂ.
3: ഇരുവർ കഴിഞ്ഞിട്ടേ ബാക്കി ചെയ്തോളൂ. എന്താണ്
8: ഇരുവരാണ് ഫസ്റ്റ് നമ്പർ 1 ഇരുവരാണ്.
3: നമ്പർ 1 ഇരുവരാണ്. എനിക്ക് ആ ലുക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് ആ സിനിമയില്. എന്ത് എന്ത് പടാണ് അതെന്നല്ലേ? എന്താണ് എന്താണ് അദ്ദേഹം അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്?
8: മണിരത്നത്തിന്റെ മാജിക്.
3: നല്ലൊരു സിനിമയാണ്, അടിപൊളി സിനിമ. ഓക്കെ, അപ്പൊ സുരേഷ് ഏട്ടാ പറയൂ, ഇനി ഇന്നത്തെ വിഷസ് കൂടി പോരട്ടെ.
8: തീർച്ചയായും
3: വേറെ എന്ത് എന്ത് സംശയം അല്ലേ?
8: ദൃശ്യം കാണാം എന്തായാലും കാണാൻ പോണം.
3: അതെ, ദൃശ്യം എന്തായാലും കാണും. സ്പോയിലർ എവിടെയും പറയരുത് കേട്ടോ. ഓക്കെ ഓക്കെ ചേട്ടാ. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം കൂടി ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് സുരേഷ് ഏട്ടനായിരുന്നു. അങ്ങനെ ലാലേട്ടന്റെ സിനിമകൾ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് 8 മണി കഴിഞ്ഞ 52 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഒരു കോളിലേക്കും കൂടി ഞാൻ ഓടി അങ്ങ് പോവാണ്. ഹലോ, ഗുഡ് മോർണിംഗ്.
9: മോർണിംഗ്.
3: ഇതാരാണ്?
9: ഇത് മലപ്പുറത്തുനിന്ന് കുഞ്ഞിപ്പ പന്താവൂർ.
3: കുഞ്ഞിപ്പയാണ്. കുഞ്ഞിപ്പ സുഖായിരിക്കുന്നു?
9: സുഖായിരിക്കുന്നു.
3: ഓക്കെ, അപ്പൊ ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അഞ്ച് സിനിമ ഏതാണ് കുഞ്ഞിപ്പയ്ക്ക്?
9: കമലദളം, ആര്യൻ,
3: ആര്യൻ,
9: മഞ്ഞിൽ വിരുന്ന പൂക്കൾ,
3: ഓക്കെ,
9: നാടോടിക്കാറ്റ്,
3: നാടോടിക്കാറ്റ്,
9: ഉണ്ണികളെ ഒരു കഥ പറയാം.
3: അടിപൊളി, അഞ്ചും നല്ല സിനിമകളാണ് കേട്ടോ.
9: അഞ്ചെണ്ണം,
3: അഞ്ചെണ്ണം കറക്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ.
9: ഇന്ന് ലാലേട്ടനെ ജന്മദിന ആശംസ അറിയിക്കുന്നതോടൊപ്പം എന്റെ ഭാര്യ നഫീസാന്റെ ജന്മദിനം കൂടിയാണ്.
3: ആഹാ,
9: നഫീസാന്റെ 53-ാം പിറന്നാൾ.
3: ഓക്കെ, അപ്പോ നഫീസത്തേക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടുതേ ഞങ്ങൾ വളരെ സ്നേഹത്തിൽ അറിയിക്കുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും ബർത്ത്ഡേ വിഷസ് പറയണം. ഓക്കെ കുഞ്ഞിപ്പാ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം കൂടി ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് കുഞ്ഞിപ്പയായിരുന്നു പന്താവൂരിൽ നിന്ന്. അങ്ങനത്തെ 8 മണി കഴിഞ്ഞ 53 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. പതിയെ ഞാൻ ഇന്നത്തെ കോൾസ് ഇത് ഇങ്ങനെ ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നമുക്ക് നേരെ ഇനി ഒരു പാട്ടിലേക്ക് പോവാം. ആ പാട്ടിന് ശേഷം ദീ എന്നെയും കാത്ത് കുറച്ച് മെസ്സേജുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ മെസ്സേജുകളിലേക്കും പോവാമോ?

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ കൃത്യം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ കോൾസ് ഒക്കെ ദേ ഞാനിങ്ങനെ അവസാനിപ്പിച്ച് മെസ്സേജുകളിലേക്ക് കടക്കാനായിട്ട് പോവാൻ കേട്ടോ. അപ്പൊ മെസ്സേജ് അയക്കാൻ വേണ്ടി ദേ നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം തന്നെ സെൻഡ് ചെയ്തോളൂ. അപ്പോൾ ആദ്യത്തെ മെസ്സേജ് നമുക്ക് നോക്കാം. ആദ്യത്തെ മെസ്സേജ് നോക്കുകയാണെങ്കിൽ, പഞ്ചസാരയുമായി ചേരുമ്പോൾ പാൽ മധുരമുള്ളതാകുന്നു, എന്നാൽ പുളിയുമായി ചേരുമ്പോൾ പാൽ പിരിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നല്ലവരുമായി കൂട്ടുകൂടിയാൽ ജീവിതം സന്തോഷകരമാവും. സുലൈ ഐനിക്കോട്. സുലൈ ചേട്ടന് നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, പിക്ചർ മെസ്സേജാണ്. പിക്ചർ മെസ്സേജുകൾ ഇങ്ങനെ വായിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ പിക്ചർ മെസ്സേജുകൾ അയക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് മറ്റൊരു മെസ്സേജ് നോക്കാം. ഹാപ്പി ബർത്ത്ഡേ ലാലിയുടെ ബെസ്റ്റ് ഓഫ് മൈ മൂവീസ് എന്ന് പറഞ്ഞ രാജാവിന്റെ മകൻ, തന്മാത്ര, കിരീടം, ചിത്രം, 20th century ബൈ ശാന്ത. ഓക്കേ, ഈ അക്രയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ മൂവി, ചിത്രം ആറാം തമ്പുരാൻ, മിന്നാരം, കമലദളം, പിന്നെ ദൃശ്യം. ഹാപ്പി ബർത്ത്ഡേ ലാലാട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉഷ ചേച്ചിയുടെ മെസ്സേജാണ്. ഉഷ ചേച്ചിക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അങ്ങനെ മറ്റൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ കുട്ടി, ഇന്നത്തെ ടോപ്പിക് ഗംഭീരം. മോഹൻലാലിന് ജന്മദിനം. ഇന്ന് എന്റെ പ്രിയ പത്നി നഫീസ പന്താവൂരിന്റെ ജന്മദിനമാണ്. ഊഷ്മളമായ പിറന്നാൾ ആശംസകൾ നേരുന്നു കുഞ്ഞിപ്പ പന്താവൂർ. കുഞ്ഞിപ്പയ്ക്കും മനോഹരമായ ഒരു ദിവസം ഞാൻ വൺസ് അഗെയിൻ വിഷ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, നമസ്കാരം അഹല്യ, നമസ്കാരം. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഞാൻ ചെന്നൈയിൽ നിന്നും വിനോദ് ചെർപ്പിളശ്ശേരി. മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ഇന്ന് 66th ജന്മദിനം. വില്ലനായി അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന് പിന്നീട് മലയാള സിനിമയുടെ സിംഹമായി മാറി. പിറന്നാൾ ദിനത്തിൽ തന്നെ നമ്മൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ദൃശ്യം 3 റിലീസ് നടക്കുന്നുവെന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. എറണാകുളം കവിതാ തിയേറ്ററിൽ ആരാധകർക്കൊപ്പം സിനിമ കാണാൻ ലാൽ എത്തിയിട്ടുണ്ടത്രേ. ഈ നടന്ന വിസ്മയത്തിന് ആശംസകൾ നേരുകയാണ്. മെസ്സേജ് അയച്ചിരിക്കുന്ന വിനോദേടനാണ്. വിനോദേടന് നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ ലോറൻസ്. എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ ധനം, വരവേൽപ്പ്, രാജാവിന്റെ മകൻ, ഉണ്ണികളെ ഒരു കഥ പറയാം, ചെങ്കോൽ, കിരീടം, ഇതാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഒരു ഡയലോഗ്, ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിയിൽ തോട്ടികുത്തി കളിക്കല്ലേ മോനെ ദിനേശ. ഓക്കെ മോനെ ദിനേശ, ലോറൻസേന്റെ മെസ്സേജ് ആയിരുന്നു. ലോറൻസേനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം ആയില്ലേ, നമസ്കാരം. ലാലേട്ടന്റെ ബർത്ത്ഡേ വിഷസ് അറിയിച്ചു കൊള്ളുന്നു. ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂർ. ലാലേട്ടൻ അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഞാൻ ഒരു ചിത്രം മാത്രം പറയുകയാണ്. ചിത്രത്തിന്റെ പേര് രസതന്ത്രം. പ്രേമചന്ദ്രൻ ആശാരി എന്ന് പറഞ്ഞ് ക്യാരക്ടർ അടിപൊളി. അഭിനയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. രസതന്ത്രമാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സിനിമ എന്നാണ് ചന്ദ്രൻ ചേട്ടൻ പറഞ്ഞത്. ചേട്ടനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ മറ്റൊരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ, ഗുഡ് മോർണിംഗ്. ഞാൻ ദർശന. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ലാലേട്ടന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. മൂവീസ് പറയാലോ അല്ലേ, പറയാലോ. മൂവീസ് തന്മാത്ര, കീർത്തിചക്ര, ചൈന ടൗൺ, ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ഇന്ന് എന്റെ ഹസ്ബൻഡിന് നല്ലൊരു ദിവസം കൂടി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദർശനയ്ക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. ശുഭദിനമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചിയുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ശുഭദിനം. യെസ്, അങ്ങനെ ദേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലാലേട്ടൻ സിനിമകളെ പറ്റിയാണ്. ലാലേട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു സിനിമകൾ ഏതൊക്കെയാണ് എന്നായിരുന്നു ഞാൻ ചോദിച്ചത്. ഒരുപാട് ഒരുപാട് സിനിമകൾ പറഞ്ഞു. അതിൽ തന്നെ കുറേ സിനിമകൾ ഇങ്ങനെ ആവർത്തിച്ചു വന്നിരുന്നു കേട്ടോ. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ് ആര്യൻ കുറേ പേര് പറഞ്ഞൊരു സിനിമയാണ്, ഉണ്ണികളെ ഒരു കഥ പറയാം കുറേ പേര് പറഞ്ഞൊരു സിനിമയാണ്, കിലുക്കം, അതുപോലെ ദാസൻ വിജയൻ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ആവർത്തിച്ച് പറഞ്ഞ സിനിമകളും ഉണ്ടായിരുന്നു. കാരണം ആ സിനിമകളൊക്കെ അത്രയും അധികം മലയാളികൾ സ്നേഹിച്ച സിനിമകളായിരുന്നു അല്ലേ. യെസ്, അങ്ങനെ ദേ നമ്മൾ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവാം എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു മെസ്സേജ് വന്നിരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ മെസ്സേജ്. ഗുഡ് മോർണിംഗ് ആയിലി മോളെ, ഗുഡ് മോർണിംഗ്. മോൾക്കും എല്ലാ റേഡിയോ കൂട്ടുകാർക്കും സ്നേഹാശംസകൾ. ഷമീമ ടീച്ചറുടെയും കലീലിന്റെയും പൊന്നുമകൾ ഡോക്ടർ ലിയാനയുടെ ജന്മദിനമാണ്. 1000 ഹൃദയം നിറഞ്ഞ ആശംസകൾ പ്രാർത്ഥനയോടെ നേരുന്നു. ലിയാനയ്ക്ക് ഹാപ്പി ബർത്ത് ഡേ വിഷസ് അറിയിക്കുന്നു. ഞങ്ങൾ നേരുന്നു, ഞങ്ങളെ എല്ലാവരുടെയും ഫാമിലിയും ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ലിയാന ഖലീൽ BAMS പാലക്കാട് അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നഫീസ പന്താവൂരിന് പ്രാർത്ഥനയോടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അപ്പോൾ ഡോക്ടർ ലിയാന ഖലീലിന് ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത് ഡേ വിഷസ് ദേ ഞാൻ അറിയിക്കുന്നു. മെസ്സേജ് അയച്ചിരിക്കുന്നത് നദീറത്തെയാണ്. നദീറത്തേക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയിലെ, ഗുഡ് മോർണിംഗ്. ത്രിമൂർത്തീസിന്റെ പ്രഭാത വന്ദനം. നടന വിസ്മയം ലാലേട്ടിന്റെ ജന്മദിനത്തിന് 1000 ജന്മദിന ആശംസകൾ നേരുന്നു. ഇന്ന് May 21 കുഞ്ഞിപ്പ പന്താവൂരിന്റെ പ്രിയ സഖി നഫീസ കുഞ്ഞിപ്പയുടെ ജന്മദിനമാണ്. സ്നേഹം നിറഞ്ഞ ഒരുപാട് ജന്മദിന ആശംസകൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ കൂടി നേർന്നുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ്. ത്രിമൂർത്തീസിന് മനോഹരമായൊരു ദിവസം ഞാനും വിഷ് ചെയ്യാൻ കേട്ടോ. ലാലേട്ടിന് 1000 പിറന്നാൾ ആശംസകൾ എന്നുകൂടി പറഞ്ഞുകൊണ്ട് കവിത ചേച്ചൻ ഒരു മെസ്സേജ് കൂടി എത്തിയിരിക്കുന്നു. യെസ്, അങ്ങനെ എല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ചിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ വന്ന എല്ലാ മെസ്സേജുകളും എന്തായാലും വായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് കൂടി കടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് എനിക്ക് എന്താ നിങ്ങളോട് പറയാനുള്ളതെന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു റീൽ, ആ ഒരു റീലിന് ഒരു ചെറിയൊരു നെഗറ്റീവ് കമന്റ് വന്നു. അപ്പോൾ ആ നെഗറ്റീവ് കമന്റ് വന്ന സമയത്ത് ഞാൻ അതിന് ആദ്യം വിചാരിച്ചു, ഓഹോ, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഒരു മറുപടി കൊടുക്കാമെന്നായിരുന്നു എൻ്റെ മനസ്സിലേറ്റവും ആദ്യം വന്നൊരു തോട്ട. പിന്നീട് ഞാൻ വിചാരിച്ചു, എന്തിനാണ് രണ്ട് കൈ ഇങ്ങനെ കൂട്ടിയടിക്കുമ്പോഴാണ് ശരിക്കും വലിയ ശബ്ദത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാനതിനെ വളരെ സോഫ്റ്റായിട്ട് പൊളൈറ്റായിട്ട് റിപ്ലൈ കൊടുത്തു. എനിക്ക് അറിയില്ലായിരുന്നു എന്നൊരു രീതിയിൽ, എനിക്ക് താങ്കൾ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു, പറഞ്ഞു തരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്നൊരു രീതിയിലായിരുന്നു ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റിപ്ലൈ കൊടുത്ത സമയത്ത് എനിക്ക് ആ ഒരു വ്യക്തി പേഴ്സണലായിട്ട് DM വന്നിട്ട് മെസ്സേജ് അയച്ചു, സോറി ഞാൻ അറിയാതെ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, സോറി ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, ഇങ്ങനെ റിപ്ലൈ തരും എന്ന് ഞാൻ വിചാരിച്ചില്ല എന്നുള്ളൊരു രീതിയിൽ എനിക്കൊരു മെസ്സേജ് വന്നു പേഴ്സണലി. ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഒരു മെസ്സേജ് വന്നു. ആ സമയത്ത് ഞാൻ ഓക്കെ, ഞാൻ അതിങ്ങനെ കണ്ടു, ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അതായത് നമ്മളുടെ അടുത്ത് പലരും പെട്ടെന്ന് ദേഷ്യത്തിലും അതല്ലാതെയും അവരുടേതായ ഒരു ഫ്രസ്ട്രേഷനിൽ വന്ന് ബിഹേവ് ചെയ്യും അല്ലെ, എന്തെങ്കിലും പറഞ്ഞു പോവും. ആ ഒരു സമയത്ത് നമ്മൾ അതേ രീതിയിലാണ് തിരിച്ച് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് സോൾവ് ആവില്ല, വെറുതെ കുറേ ഒച്ചയും ബഹളവും മാത്രമായിരിക്കും. ചില സമയത്ത് നമ്മൾ പറയാറുണ്ട്, സൈലൻസ് ഈസ് ദ ബെസ്റ്റ് ആൻസർ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് തിരിച്ച് പ്രതികരിക്കുന്നത്. ആ ഒരു കാര്യത്തിന്, ആ ഒരു സംഭവത്തെ നല്ല രീതിയിൽ അവസാനിപ്പിക്കാനും പറ്റും, ഒന്നുകൂടി വഷളാക്കാനും പറ്റും. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ അടുത്ത് ഒരു വ്യക്തി മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും തിരിച്ച് അതേ നാണയത്തിൽ തന്നെ തിരിച്ച് പെരുമാറേണ്ട ആവശ്യകതയുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അവരും നമ്മളെ എന്താണ് വ്യത്യാസം അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ തിരിച്ചതിന് പൊളൈറ്റായിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്മൂത്തായിട്ട് സിമ്പിളായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഡീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും മികച്ചൊരു കാര്യം കേട്ടോ. നമ്മൾ അവരുടെ അടുത്തുനിന്ന് സോഫ്റ്റ് ആവുന്ന സമയത്തും അവരും, അയ്യോ ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചേ, ഇവരിങ്ങനെയാണല്ലോ സംസാരിച്ച്, ഇനി എന്ത് പറയും എന്നൊരു രീതിയിൽ ഇങ്ങനെ സ്റ്റക്കായി പോവും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണമെങ്കിൽ നമ്മളും അതേപോലെ നിൽക്കാന്നുള്ളതാണ്. അപ്പോൾ ഇനി ആരെങ്കിലും ദേഷ്യപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ തിരിച്ചൊച്ച വെക്കാതെ, തിരിച്ച് ദേഷ്യപ്പെടാതെ ഒന്ന് കാമായിട്ട് നിങ്ങൾ അതിനെ ഡീൽ ചെയ്യാൻ നോക്കി നോക്കൂ. അതിനുശേഷം ഉണ്ടാവുന്ന റിയാക്ഷൻ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എന്നാലും ഇതൊന്ന് പരീക്ഷിച്ചോളൂ, ഞാൻ പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ അതേ ഇന്നത്തെ കഥയൊക്കെ ഞാൻ പതിയെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഒരു മെസ്സേജ് ഇങ്ങനെ ഓടി വന്നിട്ടുണ്ട്, മണിച്ചത്ര താഴ് പക്ഷേ ഭരതം കിലുക്കം രസതന്ത്രം. ഓക്കെ, ഓ എല്ലാ സിനിമകളും ഇഷ്ടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാട്ടുകളും പൊളി, എല്ലാവർക്കും ഒരു കിടക്കാച്ച ദിവസമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ് എഗെയിൻ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കവിത ചേച്ചിക്ക് ഇത് എഗെയിൻ ഞാനൊരു കുട്ടിയെ വിഷസ് അറിയിക്കുന്നു. അങ്ങനെ എല്ലാ മെസ്സേജുകളും വായിച്ചിട്ടുണ്ടെന്ന് വിട്ടുപോയിട്ടില്ല. പതിയെ ഞാൻ ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും അങ്ങ് ടാറ്റാ ബൈ ബൈ പറയാൻ വേണ്ടി കൂടി പോവാണ്. ഇപ്പൊ മാത്രമേ ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നുള്ളൂ. ഇനി ഒരു 9:30 ആവുന്ന സമയത്ത് സെല്ലോടുമായിട്ട് അത് മാത്രല്ല ഗായ്സ്, വീണ്ടും ഞാൻ വരും എന്തായാലും. അപ്പൊ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദൻ ഇറ്റ്സ് മീ ആർജെ അഹല്യ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ FM 90.4. കേട്ട്

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: സെല്ലുലോയിഡ്.
3: നമസ്കാരം. സെല്ലൗഡിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. സെല്ലൗഡുമായി സിനിമാ വിശേഷം പങ്കുവെക്കാനായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു സിനിമയെ കുറിച്ചല്ല, നമ്മുടെ വ്യവസ്ഥിതിയോടും നീതിയോടും നിയമത്തോടും വിരൽ ചൂണ്ടുന്ന ഒരു വലിയ രാഷ്ട്രീയ സിനിമയെ കുറിച്ചാണ്. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ജനഗണമന പൃഥ്വിരാജും സുരാജ് വിഞ്ഞാർമോടും നേർക്കുനേരെത്തിയപ്പോൾ ഉണ്ടായ ഒരു സിനിമാറ്റിക് വിസ്മയം. സിനിമയിലേക്ക് കടക്കുകയാണെങ്കിൽ കർണാടകയിലെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ സഭാ മറിയ ക്രൂരമായിട്ട് കൊല്ലപ്പെടുന്നു. അവിടെ നിന്ന് തുടങ്ങുന്ന കഥയുടെ ആദ്യ പകുതി, വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധം, പോലീസിന്റെ ലാത്തിചാർജ്, മാധ്യമങ്ങളുടെ ചർച്ചകൾ, രാജ്യം മുഴുവൻ ഈ നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നു. ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് എത്തുന്ന SP സജൻകുമാർ, ആ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നത് സുരാജ് വെഞ്ഞാർമൂടാണ്. ജനങ്ങളുടെ വൈകാരികമായ സമ്മർദ്ദത്തിന് വഴങ്ങി കുറ്റവാളികളെ പിടികൂടി അയാൾ നടത്തുന്ന ഒരു എൻകൗണ്ടർ രാജ്യം മുഴുവൻ സജൻകുമാറിനെ ഒരു ഹീറോയായി വാഴ്ത്തുന്നു. പക്ഷേ അവിടെയാണോ നീതി നടപ്പിലായത്? സിനിമയുടെ ആദ്യ ഭാഗം നമ്മളെ വൈകാരികമായിട്ട് ചിന്തിപ്പിക്കുമ്പോൾ രണ്ടാം പകുതി നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നതാണ്. ആ എൻകൗണ്ടറിന് പിന്നിലെ സത്യം എന്താണ്? അവിടെ നിന്നാണ് ഈ ഒരു സിനിമയുടെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. ഒരു സിനിമ എന്നതിലുപരി നമ്മുടെ സമൂഹത്തിന്റെ കണ്ണാടി കൂടിയാണ് ഈ ഒരു ചിത്രം. സിനിമയിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ

തല്ലിച്ചു വയ്ക്കുന്നു. ഈ ഒരു പ്രതിഷേധം ക്യാമ്പസിനുള്ളിൽ നിന്ന് രാജ്യത്തിന്റെ തെരുവുകളിലേക്ക് പടരുന്നു. മാധ്യമങ്ങൾ ഓരോ നിമിഷവും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. എസ് പി സജൻകുമാറിന്റെ കടന്നുവരവാണ് പിന്നീട്. സജൻകുമാറിന് മേൽ വലിയൊരു സമ്മർദ്ദം തന്നെയുണ്ട്. രാഷ്ട്രീയക്കാർക്ക് തിരഞ്ഞെടുപ്പ് ജയിക്കാനായി ഈ ഒരു കേസ് പെട്ടെന്ന് തീർക്കണം. ജനങ്ങൾക്ക് നീതി വേണം. സജൻകുമാർ പ്രതികളെ ഓരോരുത്തരെയായിട്ട് കണ്ടെത്തുകയാണ്. അവരെ പിടികൂടി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന വഴിയിൽ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെന്ന പേരിൽ സജൻകുമാർ അവരെ എൻകൗണ്ടർ ചെയ്യുന്നു. രാജ്യം മുഴുവൻ സജൻകുമാറിനെ ഒരു ദൈവത്തെ പോലെയാണ് പിന്നീട് കാണുന്നത്. ഇതാണ് നീതി എന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. സഭാമറിയത്തിന് നീതി കിട്ടിയെന്ന് കരുതി ആഘോഷിക്കുന്ന ജനക്കൂട്ടത്തെ കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ ആദ്യ പകുതി അവിടെ അവസാനിക്കുന്നത്. എന്നാൽ അവിടെയാണ് കഥയിലെ യഥാർത്ഥ ചതി ഒളിഞ്ഞിരിക്കുന്നത്. തുടർന്ന് കേൾക്കാം സിനിമാവിടിൽ ജനഗണമന. ഒരു ഇടവേളയ്ക്ക് ശേഷം സ്റ്റുഡിയോ 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. ഇന്നത്തെ സിനിമാ വിശേഷം ജനഗണമന. തുടർന്ന് കേൾക്കാം, കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. സഭാമറിയത്തിന് നീതി കിട്ടിയെന്ന് കരുതി ആഘോഷിക്കുന്ന ജനകൂട്ടം. എന്നാൽ ആഘോഷങ്ങളെല്ലാം പെട്ടെന്ന് അവസാനിച്ചു. ഇനി നിയമത്തിന്റെ പോരാട്ടമാണ്. കഥയുടെ രണ്ടാം പകുതിയിലേക്ക് കടക്കുന്ന സമയത്ത് എല്ലാവരും ഹീറോയെ കണ്ട സജൻ കുമാർ ഇപ്പോൾ നിൽക്കുന്നത് പ്രതിക്കൂട്ടിലാണ്. അനാവശ്യമായ ഒരു എൻകൗണ്ടർ നടത്തിയെന്ന കുറ്റത്തിന് സജൻ കുമാർ വിചാരണ ചെയ്യപ്പെടുന്നു. ഇവിടെയാണ് അഡ്വക്കേറ്റ് അരവിന്ദ് സ്വാമിനാഥൻ എന്ന പൃഥ്വിരാജ് കഥാപാത്രത്തിന്റെ ഐതിഹാസികമായ എൻട്രി. ഹാൻഡിക്യാപ്ഡ് ഒരു വ്യക്തി, അദ്ദേഹം ആ കോടതി മുറിയിൽ ഇരുന്ന വാദങ്ങൾ നിരത്തുമ്പോൾ അത് സജൻ കുമാറിന് എതിരെയല്ല, മറിച്ച് നമ്മുടെ വ്യവസ്ഥിതിക്ക് എതിരെയാണ്. കഥയിൽ ഇവിടെ വലിയൊരു വഴിത്തിരിവുണ്ടാവുകയാണ്. സഭാമറിയം കൊല്ലപ്പെട്ടത് ഒരു വ്യക്തിയുടെ പക കൊണ്ടല്ല, മറിച്ച് ഒരു വലിയ രാഷ്ട്രീയ കൂടാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് അരവിന്ദ് തെളിയിക്കുകയാണ്. ഒരു കൊലപാതകത്തെ എങ്ങനെ രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ഉപയോഗിക്കാം എന്നാണ് കഥ വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് പറയുന്നൊരു കാര്യം. സജൻകുമാർ ചെയ്ത എൻകൗണ്ടർ ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു നാടകമായിരുന്നുവെന്നും കൊല്ലപ്പെട്ടത് യഥാർത്ഥ പ്രതികളല്ലെന്നും അരവിന്ദ് വാദിക്കുമ്പോൾ കോടതിയും പ്രേക്ഷകരും ഒരുപോലെ സ്തംഭിച്ചു പോകുന്നുണ്ട്. നിയമപുസ്തകത്തിലെ വകുപ്പുകൾ വെച്ച് അരവിന്ദ് നടത്തുന്ന ഓരോ നീക്കവും നീതിയുടെ അർത്ഥം തന്നെ മാറ്റിമറിക്കുകയാണ്. ഈ ഭാഗത്ത് സിനിമ സംസാരിക്കുന്നത് കേവലം ഒരു ക്രൈമിനെ കുറിച്ചൊന്നുമല്ല, മറിച്ച് എങ്ങനെയാണ് സാധാരണക്കാരന്റെ വികാരങ്ങളെ അധികാരികളെല്ലാം ചൂഷണം ചെയ്യുന്നത്, ആ ഒരു കാര്യത്തെ കുറിച്ചാണ് അവിടെ ആ ഒരു സിനിമ സംസാരിച്ചു വെക്കുന്ന ഒരു കാര്യം. ഈ ഒരു സിനിമയുടെ മേക്കിങ്ങും അതിലെ പെർഫോമൻസും വളരെ പവർഫുൾ തന്നെയാണ്. ജിജു ജോസ് ആന്റണിയുടെ ആ ഒരു മേക്കിങ്ങിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനായുള്ളത്. തുടർന്ന് കേൾക്കാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റുഡന്റ് വിതാഹ ലൈഫ് 90.4 കേട്ട് കൂട്ടുകൂടും.

0: celluloid.
1: ഇനി സെല്ലോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയുടെ ശില്പികളെ കുറിച്ചാണ്. ഡിജെ ജോസ് ആന്റണി. ആ ഒരു സംവിധായകൻ ഒരു കൊച്ചുകഥയെ എങ്ങനെ ഒരു മഹാസംഭവമാക്കി മാറ്റി എന്നത് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. പൃഥ്വിരാജ് സുരാജ് വിഞ്ഞാറമൂട് എന്ന കോംബോയുടെ കെമിസ്ട്രി, സുരാജ് വിഞ്ഞാറമൂടിന്റെ കണ്ണുകളിൽ കാണുന്ന കുറ്റബോധവും നിസ്സഹായ അവസ്ഥയും പൃഥ്വിരാജിന് തീപ്പൊരിവാറുന്ന ഡയലോഗുകളും സിനിമയെ മറ്റൊരു തലത്തിൽ എത്തിക്കുന്നുണ്ട്. സാങ്കേതികമായിട്ട് സിനിമ വളരെ സ്റ്റൈലിഷാണ്. ഷാരിസ് മുഹമ്മദിന്റെ തിരക്കഥയിലെ ഓരോ വരിയും ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതാണ്. നമ്മൾ വോട്ട് ചെയ്യുന്നത് സ്നേഹം കൊണ്ടല്ല, മറിച്ച് എന്താ പേടി കൊണ്ടാണ് എന്നൊക്കെയുള്ള ഡയലോഗുകൾ ജനമനസ്സുകളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒന്നാണ്. ജിക്സ് ബിജോയിയുടെ സംഗീതം ഓരോ രംഗത്തിന്റെയും തീവ്രത കൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ആ 8 മിനിറ്റ് നീളുന്ന പ്രസംഗം, ഒരൊറ്റ ഷോട്ട് പോലെ പൃഥ്വിരാജ് അത് അവതരിപ്പിച്ചത് ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളിലൊന്ന് തന്നെയാണ്. പ്ലോട്ടിലെ ഓരോ ലയറുകളും കൃത്യമായി അടുക്കി വെച്ച എഡിറ്റിംഗും സിനിമാറ്റോഗ്രഫിയും സിനിമയ്ക്കൊരു നാഷണൽ ക്വാളിറ്റി നൽകുന്നുണ്ട്. ഒരു കൊലപാതകം, അതിന് പിന്നിലെ രാഷ്ട്രീയം, മാധ്യമങ്ങളുടെ സ്വാധീനം, ഇതെല്ലാം ഒരു നൂലിൽ കോർക്കാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുന്നു. ഇനി ഈ ഒരു സിനിമയിലെ ക്ലൈമാക്സ്, അതിലെ ഒരു ഗംഭീര ട്വിസ്റ്റ്, അതിശക്തമായ ഒരു സന്ദേശം, കേൾക്കാം സെല്ലോയിഡിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. Keep listening to Ahliya from 90.4. Get a kid, go to Kuda.

0: celluloid.
1: അങ്ങനെ കഥാതിന്റെ സമാപ്തിയിലേക്ക്. സെല്ലൗഡിൽ ഇന്നത്തെ സിനിമാ വിശേഷം ജനഗണമന. സിനിമയുടെ അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് സജനകുമാർ ശിക്ഷിക്കപ്പെടുന്നു. പക്ഷേ അരവിന്ദ് സ്വാമിനാഥൻ അവിടെയും നിർത്തുന്നില്ല. സഭാമറിയത്തിന്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നതരായ രാഷ്ട്രീയക്കാരെയും പോലീസുകാരെയും അയാൾ വിളിച്ചത് കൊണ്ടുവരുന്നു. എന്നാൽ കഥയിലെ ഏറ്റവും വലിയ സർപ്രൈസ് സിനിമയുടെ അവസാന നിമിഷങ്ങളിലാണ്. അരവിന്ദ് സ്വാമിനാഥൻ വെറും ഒരു വക്കീൽ മാത്രമല്ല, അയാൾക്ക് ഒരു പഴയ പോലീസ് പശ്ചാത്തലമുണ്ട്. ഒരു കർഷക സമരത്തിനിടയിൽ നടന്ന ചില സംഭവങ്ങളാണ് അയാളെ ഇങ്ങനെയൊരു അവസ്ഥയിൽ എത്തിച്ചത്. കഥ അവസാനിക്കുമ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ഒരു ചോദ്യമാണ്. നമ്മൾ കാണുന്നതാണോ സത്യം? നീതി എന്നത് പെട്ടെന്ന് ലഭിക്കുന്ന ഒന്നാണ്, അതോ നിയമപരമായി നീങ്ങേണ്ട ഒന്നാണ്? ജനഗണമന നമുക്ക് നൽകുന്ന പാഠം വളരെ വലുതാണ്. ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെക്കുറിച്ചും നീതി തേടേണ്ട വഴികളെക്കുറിച്ചും സിനിമ നമ്മെ ശരിക്കും ബോധവാന്മാരാക്കുന്നുണ്ട്. ഇതൊരു സീരീസിന്റെ ഒന്നാം ഭാഗം മാത്രമാണ്. അരവിന്ദ് സ്വാമിനാഥന്റെ അടുത്ത പോരാട്ടം കാണാനായിട്ട് നമുക്ക് കാത്തിരിക്കാമല്ലേ? അപ്പോൾ സെല്ലൗഡിൽ ഇന്നത്തെ സിനിമാ വിശേഷം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജനഗണമന എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാനായി ശ്രമിക്കുക. നീതിക്കായി നിലകൊള്ളുന്ന സിനിമയെ സ്നേഹിക്കുക. അടുത്ത തവണ വീണ്ടും സെല്ലൗഡുമായിട്ട് മറ്റൊരു സിനിമയും സിനിമ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ബൈ ഫ്രം യു ആർ ആർ ജെ ആയി. സ്റ്റേഡിയം വിതാഹലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: കാരണം നമുക്ക് ഒരാളോട് പ്രേമം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുള്ളവരെല്ലാവരും നമുക്ക് വേണ്ടി നൃത്തം ചെയ്യും. ഡാൻസ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
4: മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും ടിക്കറ്റ് വേണം ബോസ്. മൃഗങ്ങൾക്ക് വേണം, മൃഗങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കാൻ പോണ ഒരു കാര്യത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാലിഡോസ്കോപ്പ് തുടങ്ങുമ്പോ. വെൽക്കം ടു കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആധുനിക സജ്ജീകരണങ്ങളുമായിട്ട് നമ്മുടെ വന്ദേ ഭാരത് സ്ലീപ്പർ വരുമ്പോ നമ്മുടെ യാത്രകൾ ഇനി മുതൽ പെറ്റ് ഫ്രണ്ട്ലി കൂടി ആവുകയാണ്. നിങ്ങൾ അറിഞ്ഞായിരുന്നു ആ കാര്യം? നമ്മുടെ വന്ദേ ഭാരത് സ്ലീപ്പറൊക്കെ വരികയാണല്ലോ. പക്ഷേ നമ്മൾ പോകുന്നത് പോലെയാണോ നമ്മുടെ വീട്ടിലെ പെറ്റ്സ്, അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളെ, വാലാട്ടി സുഹൃത്തുക്കളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോവുക? സ്ലീപ്പർ ട്രെയിനിലെ പെറ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ട്. വളർത്തു മൃഗങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിലെ പെറ്റ് ബോക്സ്. അടച്ചു പൂട്ടുള്ള ഒരു ലോഹത്തിന്റെ ബോക്സാണ് ആ സംഭവം. ട്രെയിനിന്റെ രണ്ടറ്റങ്ങളിലായിരിക്കും ഈ പറഞ്ഞ കാര്യം ഉണ്ടാവുക. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ നായക്കുട്ടികൾക്കും പൂച്ചക്കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്യൂട്ട്, അടച്ചുറപ്പുള്ള കിഡിലൻ മെറ്റൽ ബോക്സ്. പാസഞ്ചർ കോച്ചുകളിൽ വന്നിരുന്ന യാത്രക്കാരെ നോക്കി ഹലോ പറയാനൊന്നും ഇവർക്ക് പറ്റില്ല. സോ അവർക്ക് വേണ്ടി ട്രെയിനിന്റെ രണ്ടറ്റത്തും, അതായത് നമ്മുടെ ലോക്കോമോട്ടീവിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. എന്റെ ഉറിയോ പൂച്ച പാവാണ് എന്റെ കൂടെ ബെർത്തിൽ കിടന്നോളൊന്നും പറഞ്ഞ് വാശി പിടിക്കരുത്. പാസഞ്ചർ ക്യാബിൻസ് ആർ സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ്. പാസഞ്ചർ ഏരിയയിൽ പെറ്റ്സിനെ അനുവദിക്കില്ല. അതുകൊണ്ട് ഈ പെറ്റ് ബോക്സ് തന്നെയാണ് പെറ്റുകൾക്ക് സുരക്ഷിതമായ ഇടം, അല്ലെ? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഫ്രം ദി പാസഞ്ചർ ഏരിയ. സോ സീറോ ഡിസ്റ്റർബൻസ് ടു അതേഴ്സ്, ലിമിറ്റഡ് റൂട്ട്സും ആണ്. നിലവിൽ ചില പ്രത്യേക വന്ദേ ഭാരത് സ്ലീപ്പർ റൂട്ടുകളിൽ മാത്രമേ പെറ്റ് ബോക്സ് സൗകര്യം വന്നിട്ടുള്ളൂ. നമുക്ക് ഇനിയും കൂടുതൽ റൂട്ടുകളിലേക്ക് ഇത് വരും എന്ന് ആശിക്കാം, അല്ലെ, പ്രതീക്ഷിക്കാം. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും, എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരും ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളുണ്ടാകും. ഇതുങ്ങളെയും കൊണ്ട് നമ്മൾ പുറത്തൊക്കെ പോകാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. പക്ഷെ നമുക്ക് ആ പുറത്തേക്ക് പോകുമ്പോൾ അവരെ എങ്ങനെ കൊണ്ടുപോയി യാത്രയിലൊക്കെ എങ്ങനെ നമുക്ക് കയ്യിൽ പിടിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കിടലൻ സംഭവമാണ് ഈ കൊണ്ടുവന്നിട്ടുള്ളത്. പെറ്റുമായി വരുന്ന കാര്യം പുറപ്പെടുന്ന സ്റ്റേഷനിൽ മുൻകൂട്ടി അറിയിക്കണം എന്നൊരു കാര്യമുണ്ട്. അവിടുത്തെ ചില നടപടിക്രമങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പെറ്റ് ഫ്രണ്ടിന് ഈ പെറ്റ് ബോക്സ് കിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനല്ലേ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഞാനല്ല

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അപ്പോൾ പെറ്റ് ബോക്സ് ഒക്കെ റെഡിയായി, ഇനി എങ്ങനെയാണ് നമ്മുടെ പപ്പീസിനെ ഇതിലേക്ക് കയറ്റുക എന്ന് ചോദിച്ചാൽ, ചുമ്മാ അങ്ങ് കൊണ്ടുപോകാന്ന് വിചാരിക്കല്ലേ, ഇന്ത്യൻ റെയിൽവേക്ക് കൃത്യമായ ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു കുറേ നാളായിട്ട് മൃഗസ്നേഹികളായിട്ടുള്ള ആളുകൾ, ഓമന മൃഗങ്ങളെ ഓമനിച്ച് വളർത്തുന്ന ആളുകൾ കുറേ നാളുകളായിട്ടുള്ളൊരു ആവശ്യമാണ്. അപ്പോൾ പെറ്റിൻ്റെ വലിപ്പവും ഭാരമൊക്കെ അനുസരിച്ച് ചെറിയൊരു ലഗേജ് ചാർജ് ഉണ്ടാവും. നമ്മുടെ പെറ്റ് ഫിറ്റ് ആണോ എന്ന് റെയിൽവേക്ക് അറിയണം. അതുകൊണ്ട് വാലിഡായ വെറ്ററിനറി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവണം. വാക്സിനേഷനൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. പെറ്റ് ബോക്സിൽ AC ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് യാത്രക്കിടയിൽ അവർക്ക് വേണ്ട ഫുഡും വെള്ളവും നമ്മൾ തന്നെ കൊടുക്കണം. ഇടയ്ക്ക് ചെന്ന് അതൊന്ന് നോക്കാനുള്ള സൗകര്യം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ട്രെയിൻ ഓടിത്തുടങ്ങിയ ശേഷം അയ്യോ എനിക്ക് എൻ്റെ പൂച്ചയെ, എനിക്ക് എൻ്റെ നായ്ക്കുട്ടിയെ എനിക്ക് ഇപ്പം കാണണം എന്ന് പറഞ്ഞ് ബഹളം വെക്കരുത്. ബോക്സ് സെപ്പറേറ്റ് ഏരിയയിലായതുകൊണ്ട് ഇടയ്ക്കിടെ പോയി നോക്കുന്നതും പ്രായോഗികമാകില്ല. പക്ഷേ ഡോണ്ട് വറി, അവർ സേഫ് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കി നമ്മൾ അവരെയും ബുദ്ധിമുട്ടിക്കുക, മറ്റുള്ള യാത്രക്കാരെയും ബുദ്ധിമുട്ടിക്കുക, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുള്ള സമയത്ത് ഈ ഫുഡും വാട്ടറും ഒക്കെ കൊടുത്തതിന് ശേഷം അവരവിടെ ഫ്രീ ആയിട്ട് വിട്ടേക്കുക. ഓക്കെ, സോ സിമ്പിൾ അല്ലേ കാര്യങ്ങൾ. ആധുനിക സജ്ജീകരണങ്ങളുമായിട്ട് വന്ദേ ഭാരത് സ്ലീപ്പർ വരുമ്പോൾ യാത്രകൾ ഇനി മുതൽ പെറ്റ് ഫ്രണ്ട്ലി കൂടി ആവുകയാണ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഹൈദരാബാദിൽ നിന്നൊരു ബിരിയാണി കഴിച്ചിട്ട് നേരെ ചെന്നൈയിൽ പോയൊരു സിനിമ കാണാം. നിലവില് ട്രെയിനിലാണെങ്കിൽ ഏകദേശം 10 മുതൽ 12 മണിക്കൂർ വരെ എടുക്കുന്ന യാത്രയാണിത്. പക്ഷേ ആ യാത്ര വെറും 3 മണിക്കൂർ കൊണ്ട് ചുരുങ്ങുകയാണ്. 3 മണിക്കൂർ, അതായത് വിമാനത്തിൽ പോകുന്നതിനേക്കാൾ ലാഭമെന്നാണ് എനിക്ക് തോന്നുന്നത്. എയർപോർട്ടിലെ ക്യൂവും ചെക്കിങ്ങും ഒന്നും ഇല്ലാതെ സിറ്റിയുടെ നടുക്ക് നിന്ന് അടുത്ത സിറ്റിയുടെ ഹൃദയഭാഗത്തേക്ക് നമ്മൾ നടത്താൻ പോകുന്ന ഒരു മാസ് എൻട്രി ഹൈ സ്പീഡ് റെയിൽവേ. വെറുതെ പാളത്തിലൂടെ ഓടുകയല്ല, അതിനായിട്ട് പ്രത്യേകം എലിവേറ്റഡ് ആയിട്ടുള്ള ട്രാക്സ് ഉണ്ടാവും. ഏകദേശം 600 കിലോമീറ്ററിലധികം ദൂരം ഈ റൂട്ടിൽ പ്രധാന നഗരങ്ങളിലെല്ലാം സ്റ്റോപ്പുകൾ ഉണ്ടാകും എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അല്ല, ഇത് എന്തിനെ കുറിച്ചിട്ടാ ചോദിക്കണേ? ഇതൊക്കെ എപ്പോൾ റെഡിയാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകോത്തര നിലവാരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായിട്ട് ബുള്ളറ്റ് ട്രെയിനിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചനയിലാണ്. നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ അന്തിമ അനുമതികൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. എപ്പോൾ റെഡിയാകുമെന്ന് ചോദിച്ചാൽ നിലവിൽ ഇതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. വിശദമായ സർവേയും റൂട്ട് മാപ്പിംഗും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയുടെ സൗത്ത് ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ടൈം ഇസ് മണി. സമയം ലാഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ബിസിനസ് യാത്രക്കാർക്കും ഇതൊരു വലിയ ലോട്ടറി തന്നെയായിരിക്കും. ഹൈദരാബാദും ചെന്നൈ ഇനി ഒരു ഒറ്റ കുടക്കീഴിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ബുള്ളറ്റ് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടേക്കായിരിക്കും യാത്ര പോവുക? ചെന്നൈയിലേക്കാണോ അതോ ഹൈദരാബാദിലേക്കാണോ? നമ്മളൊക്കെ അംഗനവാടികളിൽ പോയിരുന്ന കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് ടീച്ചറുടെ കയ്യിൽ ചിലപ്പോൾ ചൂരൽ ഉണ്ടാവും. ഈ ചൂരൽ കാണുമ്പോഴേ പലർക്കും പാൻറ് നനയുന്ന അവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അംഗനവാടികളും അതുപോലെ ടീച്ചർമാരും ഹൈടെക്കായി മാറിയിട്ടുണ്ട്. നമ്മുടെ അംഗനവാടി കുട്ടികൾക്ക് വേണ്ടിയിട്ടേ നമ്മുടെ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ വക ഒരു കിടിലൻ ഓർഡർ വന്നിട്ടുണ്ട്. ഓർഡറാണോ? അതെ, ഓർഡറാ വന്നിട്ടുള്ളത്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കുട്ടികളുടെ ശരീരപ്രകൃതിയോ അവരുടെ സ്വഭാവമോ കണ്ടിട്ട് നീ എന്താ ഇങ്ങനെ ഇരിക്കണേ എന്നോ, നീ എന്താ ഇങ്ങനെ പേടിക്കണേന്നോ, നീ ഇതെവിടെന്നാ വരണേ എന്നോ ഒക്കെ ചോദിച്ച് കുട്ടികളെ പരിഹസിക്കാനോ പേടിപ്പിക്കാനോ നിൽക്കണ്ട. അട്ടി എവിടുന്നാ വരണേന്ന് പറയാൻ പറ്റില്ല. നമ്മൾ തമാശയ്ക്ക് പറയുന്ന ഒരു വാക്ക് പോലും ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വലിയ മുറിവാണ് ഉണ്ടാക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞ അംഗനവാടിയിലെ കുട്ടിപ്പട്ടാളത്തോട് പക്കാ ജെന്റിലായിട്ട് പെരുമാറണം എന്നാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ഇറക്കിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, 20 പോയിന്റുകളുള്ള ഒരു കനത്ത ഉത്തരവാണ് വകുപ്പ് ഇറക്കിയിട്ടുള്ളത്. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഉത്തരവ് ഇപ്പൊ ഇറക്കിയിരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അംഗനവാടികളുടെ നിലവാരം ഉയർത്തണം, ജീവനക്കാരുടെ പെരുമാറ്റം എല്ലാവർക്കും മാതൃകയാവണം. കുട്ടികൾക്ക് അംഗനവാടി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഹോം പോലെ തോന്നണം. അല്ലാതെ വല്ല ജയിലിലും പോകുന്നത് പോലെ വലിച്ച് എഴച്ചൊക്കെ കൊണ്ടുപോകേണ്ട ഒരാവശ്യം വരരുത് അല്ലെ. അവർ ഹാപ്പി ആയിട്ട് പോയിട്ട് വരണം. സത്യം പറഞ്ഞാൽ പഴയ കാലത്തൊരു ഭീകര അന്തരീക്ഷം ഉണ്ടായിരുന്നു, പല സ്ഥലത്തും ഉണ്ട്. ചിലയിടങ്ങളിൽ ഭാഗ്യവശാൽ ചിലപ്പോൾ നല്ല ടീച്ചർമാരും നല്ല ആയിമാരും ഒക്കെ ആയിരിക്കും, നല്ല കൂട്ടുകാരൊക്കെ ആയിരിക്കും, നമ്മുടെ അംഗനവാടി ലൈഫൊക്കെ സൂപ്പർ ആയിരിക്കും. പക്ഷെ ചില സ്ഥലത്ത് ഭീകര അന്തരീക്ഷമൊക്കെ ഉണ്ടെന്നേ, അപ്പൊ അതൊക്കെ മാറുന്നത് നല്ലതല്ലേ. ഓരോ കുട്ടിയും സ്പെഷ്യലാണ്. അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു അന്തരീക്ഷമാണ് ടീച്ചർമാർ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ടീച്ചർമാരല്ല, ടീച്ചർമാർ ഇനി വരും, ടീച്ചർമാർ മാത്രമല്ല, അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടിയാകണം എന്ന് പുതിയ റൂൾസിൽ പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റാണ് ഇങ്ങനെ ഒരു ഓർഡർ പുറത്തുവിട്ടത്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കുട്ടികളുടെ കാര്യം മാത്രല്ലേ, അവരോട് സ്നേഹത്തിൽ പെരുമാറണം, അതൊക്കെ ഞങ്ങൾ ഏറ്റു, ഇതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടേ മിണ്ടാതെ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല കേട്ടോ. അതിപ്പോ അംഗനവാടി ടീച്ചർ ആണെങ്കിലും ഹെൽപ്പർ ആണെങ്കിലും വേറെ ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതായത് അംഗനവാടിയും അതിന്റെ പരിസരവും പക്ക ക്ലീൻ ആൻഡ് ടൈഡി ആയിരിക്കണം. വെള്ളം കുടിക്കുന്ന ടാങ്കും ജലസംഭരണികളും ഒക്കെ കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കണം. വൃത്തിയാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ചെക്കപ്പുകളൊക്കെ ഉണ്ടാവും. ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ, കുട്ടികളെ പഠിപ്പിച്ചാലും പോരല്ലോ, പ്രാവർത്തികമാക്കുകയും വേണം. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കൊച്ചുകുട്ടികൾക്ക് ഈ ശൗചാലയ പരിശീലനം അഥവാ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ അവർക്ക് പേടി ഉണ്ടാവാം, പക്ഷെ അവരെ പേടിപ്പിക്കരുത്. എങ്ങനെയാണ് ഒരു ടോയ്ലറ്റിൽ നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ ഈ ടോയ്ലറ്റിലൊക്കെ പോകാൻ മടിക്കുന്ന കുട്ടികളുണ്ടാവും, അവരോട് സ്നേഹത്തോടെ പെരുമാറണം. അംഗനവാടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു ജയിലല്ല, സ്വന്തം ഹോം സ്വീറ്റ് ഹോം പോലെ തോന്നണം. എങ്കിൽ മാത്രമേ കുട്ടികൾ അവിടെ ഹാപ്പി ആയിരിക്കൂ. ഇനി നമുക്ക് നമ്മുടെ രക്ഷിതാക്കളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ അംഗനവാടിയിൽ ടീച്ചർമാരോട് പറയുമ്പോൾ സത്യസന്ധമായിട്ട് തന്നെ ഉള്ള കാര്യങ്ങൾ പറയണം. നമ്മുടെ കുട്ടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം. ഒളിച്ചുകളിയൊന്നും അവിടെ പാടില്ല. ഇങ്ങനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ പരാതികൾ കുറയുള്ളൂ. എന്തെങ്കിലും പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അപ്പപ്പം തന്നെ പരിഹരിക്കണമെന്നും ഈ വകുപ്പിന്റെ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ഓർഡറിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിപ്പട്ടാളം സേഫ് ആൻഡ് ഹാപ്പി ആയിരിക്കണം. വൃത്തിയുള്ള പരിസരം, സ്നേഹമുള്ള പെരുമാറ്റം, നല്ല അന്തരീക്ഷം, ഇത്രയും ആയിക്കഴിഞ്ഞാൽ അംഗനവാടി വൈബ് വേറെ ലെവലാകും. നിങ്ങളുടെ ഏരിയയിലെ അംഗനവാടി എങ്ങനെയാണ്, എവിടെയാണ് സ്ഥലം എന്നൊക്കെ എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിടാവോ, അഹ്ലിയ FM 90.4 ഇൻസ്റ്റഗ്രാം പേജിലേക്ക്. എന്തായാലും ഇന്നത്തെ കാലിഡോസ്കോപ്പ് വൈൻഡ് അപ്പ് ആണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
3: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
7: ഹരിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
0: നമസ്കാരം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയിൽ ഒപ്പമുണ്ട് ഞാൻ സുനൽ. പണ്ട് നമ്മുടെ വീടുകളുടെ മുറ്റത്ത് തഴച്ച് വളർന്ന് പന്തൽ നിറയെ പൂക്കളും കായകളുമായി നിന്നിരുന്ന അമരപ്പയറിനെ ഓർമ്മയുണ്ടോ? ഇപ്പൊ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ അമരപ്പയർ വള്ളി? മഞ്ഞുകാലം തുടങ്ങുന്നതോടെ വെളുത്തതും വയലറ്റ് നിറത്തിലുമുള്ള പൂക്കളാൽ മുറ്റം നിറയ്ക്കുന്ന അമര വെറുമൊരു പച്ചക്കറി മാത്രമല്ല, അത് നമ്മുടെ ബാല്യകാല സ്മരണകളുടെ മധുരമുള്ളൊരു ഭാഗം കൂടിയാണ് അല്ലേ? ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന വിഷാംശമുള്ള പച്ചക്കറികൾക്ക് പകരമായി സ്വന്തം മുറ്റത്ത് ഒരു അമര പന്തൽ ഒരുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. മലയാളികൾക്ക് അമരപ്പയർ എന്നാൽ ഉപ്പേരിയും തോരനും മെഴുക്കുപുരട്ടിയും ഒക്കെയാണ് അല്ലേ? എന്നാൽ അതിനുമപ്പുറം പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഇത്. പ്രോട്ടീൻ, ഫൈബർ, വൈറ്റമിൻസ് എന്നിവയാൽ സമ്പന്നമായ അമരപ്പയർ ദഹനത്തിനും ഹൃദയാരോഗ്യത്തിനും ഏറെ ഉത്തമമാണ്. പയർവർഗ്ഗങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിളവ് നൽകുന്ന ഒന്നായതുകൊണ്ട് തന്നെ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ആദായം ആഗ്രഹിക്കുന്ന കർഷകർക്ക് അമരപ്പയർ ഒരു മികച്ച തിരഞ്ഞെടുപ്പ് കൂടിയാണ്. ലളിതമായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഇത് കൃഷി ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അമരപ്പയറിന് ഇന്ന് വിപണിയിൽ വലിയ ഡിമാൻഡുണ്ട്. പ്രത്യേകിച്ച് ജൈവ രീതിയിൽ വളർത്തിയെടുത്തവയ്ക്ക് മറ്റു പയറുകളെ അപേക്ഷിച്ച് ദീർഘകാലം വിളവ് തരുന്നുവെന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ മാത്രം കണ്ടിരുന്ന അമരയെ ഇന്ന് നഗരങ്ങളിലെ ടെറസുകളിലും ഗ്രോ ബാഗുകളിലും വിജയകരമായിട്ട് വളർത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അമരപ്പയർ കൃഷിയെക്കുറിച്ച് കൂടുതലായി അറിയാം. അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു, ഹരിതഭൂമി.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വിജയകരമായ ഒരു കൃഷിക്ക് ആദ്യം വേണ്ടത് മികച്ച വിത്തുകളാണ്. അമരപ്പയറിൽ പ്രധാനമായിട്ടും പടർന്നു വളരുന്ന ഇനങ്ങളും കുറ്റി അമരകളുമാണ് ഉള്ളത്. തറയിൽ പടർത്താൻ സൗകര്യമില്ലാത്തവർക്ക് കുറ്റി അമരകൾ മികച്ചതാണ്. എന്നാൽ പന്തലിൽ പടർന്നു വളരുന്ന നാടൻ ഇനങ്ങളാണ് ഏറ്റവും കൂടുതൽ വിളവ് തരുന്നത്. വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന കോയമ്പത്തൂർ 1, കടും പച്ച നിറത്തിലുള്ള അർക്ക ജയ, അർക്ക വിജയ് എന്നിവ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറെ അനുയോജ്യമായ ഇനങ്ങളാണ്. നമ്മുടെ നാട്ടിലെ പ്രചാരത്തിലുള്ള നീളൻ അമരയും ഉരുണ്ട അമരയും തമ്മിൽ രുചിയിൽ വ്യത്യാസമുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർ വിപണിയിൽ ഡിമാൻഡുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെള്ളരിപ്പയർ പോലെ മൃദുവായ അമര ഇനങ്ങൾ ഇന്ന് നഴ്സറികളിൽ ലഭ്യമാണ്. വിത്തുകൾ വാങ്ങുമ്പോൾ അവ മികച്ച ഗുണനിലവാരമുള്ളതാണ് എന്നും രോഗപ്രതിരോധ ശേഷിയുള്ളതാണെന്നും ഉറപ്പുവരുത്തണം. മുന്തിയ ഇനം വിത്തുകൾ ഉപയോഗിച്ചാൽ വിളവ് ഇരട്ടിയാക്കാനായിട്ട് സാധിക്കും. വിത്ത് പാകുന്നതിന് മുമ്പായി വിത്ത് ഗുണം പരിശോധിക്കുന്നത് നല്ലതാണ്. സാധാരണയായി ജൂൺ ജൂലൈ മാസങ്ങളിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലോ ആണ് അമര വിത്തുകൾ പാകാൻ ഏറ്റവും അനുയോജ്യം. മഞ്ഞുകാലം തുടങ്ങുന്നതോടെ അമര പൂവിട്ട് തുടങ്ങും. ഏത് ഇനം തിരഞ്ഞെടുത്താലും ചെടിയുടെ വളർച്ചാ സ്വഭാവം മനസ്സിലാക്കി അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് പ്രധാനമാണ്. അപ്പോ ഇനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഇനി നടീൽ രീതി എങ്ങനെയാണെന്നറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: പിന്നാലെ ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: അമരകൃഷിക്ക് നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഏറ്റവും പ്രധാനം. തറയിലാണ് നിങ്ങൾ നടന്നതെങ്കിൽ മണ്ണ് നന്നായി കിളച്ചും മറിച്ചും കല്ലും കട്ടയും മാറ്റണം. കുഴികൾ തമ്മിൽ 10 അടി അകലമെങ്കിലും ഉണ്ടായിരിക്കണം. കാരണം അമര നന്നായി പടർന്നു വളരുന്ന ചെടിയാണ്. ഓരോ കുഴിയിലും അല്പം കുമ്മായം ചേർത്ത് മണ്ണിലെ അമ്ലത കുറയ്ക്കുന്നത് ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായിക്കും. നടുമ്പോൾ കുഴികളിൽ ആവശ്യത്തിന് ജൈവവളം ചേർക്കാനായിട്ട് മറക്കരുത്. വിത്തുകൾ പാകുന്നതിന് മുമ്പായി അല്പം സ്യൂഡോമോണസ് ലായനിയിൽ അരമണിക്കൂർ മുക്കിവെക്കുന്നത് വിത്തിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ തടയാനായിട്ട് സഹായിക്കും. ഒരു കുഴിയിൽ 2-3 വിത്തുകൾ വീതം പാകാം. ഏകദേശം 1 ഇഞ്ച് ആഴത്തിൽ മാത്രം വിത്തുകൾ പാകാനായിട്ട് ശ്രദ്ധിക്കുക. മണ്ണെപ്പോഴും നനവുള്ളതായിരിക്കണം. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനായിട്ട് അനുവദിക്കുകയും ചെയ്യരുത്. വിത്തുകൾ മുളച്ചു വളരാൻ സാധാരണയായി 5 മുതൽ 7 ദിവസം വരെ സമയമെടുക്കും. ടെറസിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ വലിയ ഗ്രോ ബാഗുകൾ തിരഞ്ഞെടുക്കണം. മണ്ണും മണലും ചാണകപ്പൊടിയും തുല്യ അളവിൽ ചേർത്ത മിശ്രിതം ഉപയോഗിക്കാം. ഗ്രോ ബാഗിൽ നടുന്നവർ ഓരോ ബാഗിലും 1 വിത്ത് വീതം പാകുന്നതാണ് ഉചിതം. ചെടി വളർന്നു വരുമ്പോൾ അവയ്ക്ക് താങ് നൽകാനായിട്ട് ഈ ഘട്ടത്തിൽ തന്നെ പദ്ധതിയിടണം. കരുത്തുള്ള തൈകൾ ലഭിച്ചാൽ അമരകൃഷിയുടെ പകുതി വിജയം ഉറപ്പിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് പന്തൽ ഒരുക്കുന്നതിനെ കുറിച്ച് അറിയാം. നല്ലൊരു

ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. അമരപ്പയർ പടർന്നു കയറുന്ന ചെടിയായതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പന്തല് അത്യാവശ്യമാണ്. ചെടി നാലഞ്ചിലകൾ വിരിയുന്നതോടെ താങ്ങുകൾ നൽകി തുടങ്ങണം. മുളയോ കൗങ്ങോ ഉപയോഗിച്ച് ഉയരത്തിൽ പന്തലൊരുക്കുന്നത് വായുസഞ്ചാരം വർദ്ധിപ്പിക്കാനും കീടശല്യം കുറയ്ക്കാനും സഹായിക്കും. പന്തലിൽ പടർന്നു കയറുന്ന അമര ഇലകൾ മുറ്റത്ത് നല്ലൊരു തണലും ഭംഗിയും നൽകും. പന്തൽ എത്രത്തോളം വിസ്താരമുള്ളതാണോ അത്രത്തോളം കൂടുതൽ കായകൾ ലഭിക്കുകയും ചെയ്യും. ഇനി ടെറസിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ പ്ലാസ്റ്റിക് വലകൾ ഉപയോഗിച്ചോ നൂലുകൾ ഉപയോഗിച്ചോ പന്തലൊരുക്കാം. ചെടിയുടെ തലപ്പുകൾ പതുക്കെ പന്തലിലേക്ക് നയിച്ചു കൊടുക്കണം. പടർന്നു തുടങ്ങിയാൽ അമര വളരെ വേഗത്തിൽ വളരുന്ന ഒന്നാണ്. കൊമ്പുകോതൽ അഥവാ പ്രൂണിംഗ് ഇവിടെയും പ്രസക്തമാണ്. അനാവശ്യ ഇലകൾ നീക്കം ചെയ്യുന്നത് പൂക്കൾ കൂടുതൽ ഉണ്ടാവാനായിട്ട് സഹായിക്കും. പന്തലിലെ ഓരോ ശാഖയിലും പൂങ്കുലകൾ വിരിയുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പന്തലിലെ വായുസഞ്ചാരം അമരപ്പയറിലെ കുമിൾ രോഗങ്ങളെ ഒരു പരിധിവരെ തടയും. പൂക്കൾ വിരിഞ്ഞു തുടങ്ങുന്നതോടെ പന്തലിൽ തേനീച്ചകളും മറ്റും എത്തുന്നത് പരാഗണത്തിന് സഹായിക്കുകയും ചെയ്യും. പന്തലിന് താഴെ ധാരാളം സ്ഥലമുണ്ടെങ്കിൽ അവിടെ തണലത്ത് വളരുന്ന ഇഞ്ചി പോലുള്ള ഇതര കൃഷികൾ കൂടി പരീക്ഷിക്കാവുന്നതാണ്. പച്ചപ്പ് നിറഞ്ഞ ആ പന്തലിന് താഴെ നിൽക്കുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. ഇനി പോഷക ആവശ്യങ്ങളെ കുറിച്ച്, ചെടിയുടെ പോഷക ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. നല്ലൊരു പാട്ട്.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: അമരപ്പയർ ഒരു പയറുവർഗമായതുകൊണ്ട് തന്നെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാനായിട്ട് ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. എങ്കിലും ചെടി പൂവിടുമ്പോഴും കായ്ക്കുമ്പോഴും അല്പം കൂടുതൽ പോഷകങ്ങൾ ആവശ്യമാണ്. നട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ ജൈവ വളങ്ങൾ നൽകി തുടങ്ങാം. കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ കലക്കി പത്തിരട്ടി വെള്ളം ചേർത്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ചെടിക്ക് നല്ല കരുത്ത് നൽകും. ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും ഇടയ്ക്കിടെ നൽകാവുന്നതാണ്. പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് ചാരം വിതറുന്നത് കായ്കൾ നന്നായി പിടിക്കാൻ സഹായിക്കും. ഫിഷ് അമിനോ ആസിഡ് 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് ചെടിയുടെ വളർച്ചാ വേഗത കൂട്ടും. പയറുകൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ നൽകാനായിട്ട് ശ്രദ്ധിക്കണം. നൈട്രജൻ വളങ്ങൾ അമിതമായാൽ ചെടി ഇലകൾ വെച്ച് വളരുകയല്ലാതെ പൂക്കൾ കുറയാനായിട്ട് സാധ്യതയുണ്ട്. അമരയുടെ ചുവട്ടിൽ എപ്പോഴും ഈർപ്പം നിലനിർത്തണം. എന്നാൽ ചീഞ്ഞുപോകാത്ത വിധം ശ്രദ്ധിക്കുകയും വേണം. കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു വളമാണ്. ഓരോ തവണ വളം നൽകുമ്പോഴും മണ്ണിളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. കൃത്യമായ പോഷകങ്ങൾ ലഭിച്ചാൽ അമരപ്പയർ മാസങ്ങളോളം വിളവ് നൽകിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയായിട്ടുള്ള കീടങ്ങളെ കുറിച്ച് സംസാരിക്കാം. അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ടുകൾ.

0: നല്ല പാട്ട്. എന്നു മുതലാ നീ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയേ?
1: അതെ രജത്തിന്റെ അമ്മേ, ഞാൻ പുറമെ വേണു നാഗവള്ളി ആണെങ്കിലും ഉള്ളിൽ മൈക്കിൾ ജാക്സൺ ആണമ്മേ.
0: ഇവിടെ വേണ്ട, വീട്ടിൽ പോയി കളിച്ചാൽ മതി.
1: ഏഹ്
0: കൈവിട്ടാ
1: തള ചാവുമ്പോ.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അമരകൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അമരപ്പയർ കൃഷിയിൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുഞ്ഞയുടെ ആക്രമണമാണ്. പൂക്കളിലും ഇളം തണ്ടുകളിലും കറുത്ത നിറത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ കീടങ്ങൾ ചെടിയുടെ നീരൂറ്റി കുടിച്ച് നശിപ്പിക്കും. ഇതിനെതിരെ വേപ്പെണ്ണ സോപ്പ് മിശ്രിതം സ്പ്രേ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. ആക്രമണം കടുക്കുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവയെ എളുപ്പത്തിൽ തുരത്താം. കൈകൊണ്ട് തുടച്ചു മാറ്റുന്നതും തുടക്കത്തിൽ ഗുണകരമാണ്. ചെറിയ പുഴുക്കൾ അമരപ്പയറിനുള്ളിൽ തുരന്നു കയറി കാമ്പ് തിന്ന് നശിപ്പിക്കാറുണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് കായകൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിക്കണം. പുകയില കഷായം തളിക്കുന്നത് മിക്ക കീടങ്ങളെയും അകറ്റാനായിട്ട് സഹായിക്കും. കൂടാതെ മഞ്ഞക്കെണികൾ തോട്ടത്തിൽ സ്ഥാപിക്കുന്നത് പറക്കുന്ന കീടങ്ങളെ പിടികൂടാനായിട്ട് സഹായിക്കും. കൃഷിയിടം എപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചാൽ രോഗസാധ്യത കുറയ്ക്കാം. കുമിൾ രോഗങ്ങൾ ഇലകളിൽ പുള്ളികളായിട്ട് പ്രത്യക്ഷപ്പെടും. സ്യൂഡോമോണസ് ലൈനി ഇലകളിൽ തളിക്കുന്നത് ഇത്തരം രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ഉത്തമമാണ്. പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് കായകൾ പൊതിയുന്നതും ചിലർ പരീക്ഷിക്കാറുണ്ട്. ജൈവ രീതിയിലുള്ള കീടനിയന്ത്രണം മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. കീടങ്ങളെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളവെടുപ്പിന്റെ ആഘോഷമാണ്. വിളവെടുപ്പിനെ കുറിച്ച് അറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഹരിതഭൂമിയിലേക്ക്. അമരപ്പയറിന്റെ വിത്ത് പാകി ഏകദേശം 3 മാസത്തിനുള്ളിൽ അമരപ്പയർ വിളവെടുപ്പിന് പാകമാകും. പൂവിട്ട 2 ആഴ്ച കഴിയുമ്പോഴേക്കും കായ്കൾ പറിച്ചെടുക്കാം. കായ്കൾ അധികം മൂക്കുന്നതിന് മുമ്പ് പറിച്ചെടുക്കുന്നതാണ് രുചികരം. അമരയുടെ തോട് മൃദുവായിരിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. കായ്കൾ പറിച്ചെടുക്കുമ്പോൾ ചെടിയുടെ വള്ളികൾ പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. കത്രിക ഉപയോഗിച്ച് ഞെട്ടോടുകൂടി മുറിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. ഓരോ കുലയിലും പല ഘട്ടങ്ങളിലായാണ് കായ്കൾ പാകമാകുന്നത്. അതുകൊണ്ട് തന്നെ നിത്യവും വിളവെടുപ്പ് നടത്താൻ സാധിക്കും. വീട്ടാവശ്യത്തിനുള്ള പയർ ഒരു പന്തലിൽ നിന്ന് തന്നെ സുലഭമായിട്ട് ലഭിക്കും. ബാക്കി വരുന്നത് വിപണിയിൽ എത്തിച്ചാൽ നല്ലൊരു വരുമാനവും ഉണ്ടാക്കാം. അമരപ്പയർ പറിച്ചെടുത്തു കഴിഞ്ഞാൽ അവ അധികം വെയിലേൽക്കാതെ തണലത്ത് സൂക്ഷിക്കണം. ഫ്രഷായി ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. വിളവെടുപ്പ് കഴിഞ്ഞാലും ചെടി നശിപ്പിച്ചൊന്നും കളയരുത്. ശരിയായ പരിചരണം നൽകിയാൽ 2ാം ഘട്ട വിളവും അമര നൽകും. മൂത്ത കായ്കൾ അടുത്ത കൃഷിക്കായിട്ട് വിത്തായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. സ്വന്തം മുറ്റത്തെ പന്തലിൽ നിന്ന് പുതിയ അമരപ്പയർ പറിച്ചെടുത്ത് കരവയ്ക്കുന്നതിന്റെ സന്തോഷം അനുഭവിച്ചു തന്നെ അറിയണം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. ഇനിയൊരു ഇടവേള.

Sotto cala della bandereza.

0: നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ?
1: നോക്കാം, ചിലപ്പോ രസമായിരിക്കും.
0: പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാ മതി, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തോളാം.
1: എബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ് ഇട്ട് നോക്കിയിട്ട് പറഞ്ഞാ മതി.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. അമരപ്പയ കൃഷി എന്നത് വെറും ഒരു കൃഷി മാത്രമല്ല, അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. തൊടിയിലും മുറ്റത്തും നിറഞ്ഞു നിന്നിരുന്ന ഈ ഒരു പച്ചപ്പ് നമ്മൾ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു വിത്ത് പാകുമ്പോൾ നമ്മളൊരു ജീവനെയാണ് വളർത്തിയെടുക്കുന്നത്. അത് നമുക്ക് നൽകുന്ന വിഷരഹിതമായ ആഹാരം നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യത്തിന് നൽകുന്ന വലിയൊരു ഉറപ്പ് കൂടിയാണ്. കൃഷി ചെയ്യാനായിട്ട് വലിയ കൃഷിയിടങ്ങൾ വേണമെന്നില്ല, മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഗ്രോ ബാഗിലും ചട്ടിയിലും അമര വളർത്താം. നമ്മുടെ കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും പഠിക്കാനായിട്ട് ഇത്തരം കൊച്ചു കൃഷികൾ വഴിയൊരുക്കാം. അമരപ്പയർ കൃഷിയെക്കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188-9545-112-04-923-225-000.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇനി ഇവിടെ മൊത്തം പാട്ടാണ്. പാട്ടിനുള്ള സമയം മാത്രമാണ് സമയം ദേ കൃത്യം 12 മണി. 12 മണി ആകുമ്പോൾ എന്താണ് വിശേഷം? പാട്ടാണ് വിശേഷം അല്ലേ? ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണിത്. ഈ സമയം കൃത്യമായപ്പോൾ 12 മണി എന്ന് പറയുന്ന ആ രണ്ട് സൂചികളുടെ നേരെ ക്ലോക്കിലേക്ക് എത്തിയ ആ സമയം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇൻസ്റ്റന്റ് പാട്ട് ആയില്ല, ഇൻസ്റ്റന്റ് പാട്ട് എന്നിത് ഈ ക്ലോക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്ലോക്ക് വരാൻ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് ഞാൻ മറക്കൂ ഗൈസ്. ഇല്ല, ആരും എങ്ങനെയൊക്കെ പോയാലും ഇൻസ്റ്റന്റ് പാട്ട് മറക്കാനായിട്ട് സാധിക്കില്ല അല്ലേ? അതും ഇന്ന് പ്രത്യേകിച്ച് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വരാനായിട്ട് എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. നോർമലി സന്തോഷം കൂടുതലാണ്, അപ്പൊ അതിന്റെ കൂടെ ഇന്ന് ഇരട്ടി മധുരം എന്ന് പറയില്ലേ, യെസ്, ഇരട്ടി മധുരം പോലെ ഇരട്ടി സന്തോഷത്തിൽ ഞാൻ ഇന്ന് വന്നതിന്റെ റീസൺ എന്താണ്? നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ പ്രിയ മഹാനടൻ മോഹൻലാലിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. യെസ്, അപ്പൊ ലാലേട്ടന്റെ ബർത്ത്ഡേ ആവുന്ന ദിവസം ഇൻസ്റ്റന്റ് പാട്ടിൽ വരാണെങ്കിൽ എന്താ പറയാ, തട്ടുപൊളിപ്പൻ പാട്ടുകൾ വരുമെന്ന് എനിക്കറിയാം. യെസ്, ആ പ്രതീക്ഷ ഇന്ന് ഒട്ടും തന്നെ തെറ്റില്ല എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ കേട്ടോ. എന്റെ പ്രതീക്ഷ നിങ്ങൾ തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ ലാലേന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ എപ്പിസോഡ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഒരുപാട് ലാലേട്ടൻ ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ സ്പെഷ്യൽ സോങ്സ് ഒക്കെ ഇന്ന് വരുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് അങ്ങ് തുടങ്ങാൻ പോകുന്നത്. അതിനുവേണ്ടി പിടിച്ചു വാങ്ങി വന്നതാണ്. രാവിലെ അഹലേ വിഷസിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു സൂപ്പറായിരുന്നു എന്നത്. അഹലേ വിഷസ് ഗംഭീരമാണ്. ലാലേട്ടന്റെ ആ ഒരു ആരാധക വൃന്ദം കാരണം എന്റെ അഹല്യ വിഷസ് ഇന്ന് തട്ടുപൊളിപ്പനായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻസ്റ്റന്റ് പാട്ട് പോലെ കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടി ഞാൻ കളറാക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങ് പോകുന്നത് കേട്ടോ. അപ്പൊ ആ പ്രതീക്ഷയൊന്നും നിങ്ങള് നശിപ്പിക്കില്ലല്ലേ. ഓക്കെ, എനിവേ, ലാലേന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ല മോഹൻലാൽ സോങ്സ് ഒക്കെ വരുമെന്ന് ഒരു പ്രതീക്ഷയിൽ നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ട്. അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ടു ഇൻസ്റ്റന്റ് പാട്ട്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അങ്ങനെ ദേ നിങ്ങൾക്ക് പാട്ടുകൾ ചോദിക്കേണ്ട, അതിനു വേണ്ടി എന്ത് വേണം, എന്നെ വിളിക്കണം, എന്നെ വിളിക്കാനും മെസ്സേജ് അയക്കാനും വേണ്ടിയുള്ള നമ്പർ ദേ പറഞ്ഞു തരാം. നോട്ട് ചെയ്തോ, നമ്പർ ഇതാണ്: 8281509000 82 81 50 90 00. അപ്പൊ ഒട്ടും സമയം കളയാതെ വേഗം വേഗം വേഗം നിങ്ങളുടെ ഫേവറേറ്റ് സോങ്സ് ഒക്കെ ചോദിച്ചുകൊണ്ടുള്ള റിക്വസ്റ്റ് ഒക്കെ ഇങ്ങ് പോരട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു ലാലേട്ടൻ പാട്ടുകൂടി അങ്ങ് തുടങ്ങാംലേ. ഇത് ലാലേട്ടൻ പാട്ടെന്നതിലുപരിയായിട്ട് ലാലേട്ടന് വേണ്ടി ചെയ്ത ഒരു പാട്ടെന്ന് പറയുന്നതാണ് കറക്റ്റ് ആവാം. ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്താ പറയുക, ഒരാളെ വർണ്ണിക്കുന്ന ഒരു പാട്ടാണ് ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അങ്ങ് നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
4: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ലാലേട്ടാ, ആ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ തിരികെ എത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഒരു ലാലേട്ടൻ സ്പെഷ്യൽ ഇൻസ്റ്റന്റ് പാട്ട് ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ മാക്സിമം നമുക്ക് അങ്ങനെ ആവോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എന്തായാലും നോക്കാം. എനിവേ, ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ കോളർ ദേ റെഡിയാണ്. നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
5: ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ.
4: ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാണ്?
5: ഇത് കണ്ണൂർ ജില്ലയിലെ നമ്മ ആനന്ദൻ തിലാനൂരാണ്.
4: ആനന്ദൻ ചേട്ടനാണ്. ഓക്കെ, ആനന്ദൻ ചേട്ടാ.
5: ആ, കുറേ നാളായി അയലിയോട് സംസാരിച്ചിട്ടില്ല.
4: എന്തുകൊണ്ട് അയലിയോട് സംസാരിച്ചില്ല?
5: അത് ഓരോ തിരക്കിലാണ്. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് അവിടെ വിളിക്കുന്നത് കുറച്ച് കുറവാണ്.
4: അതുകൊണ്ടാണ് പരിഹരിച്ചൊരു പാട്ടങ്ങ് തരാം.
5: ആയിക്കോട്ടെ, ആയിക്കോട്ടെ. കാരണം ഇന്ന് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം നമ്മുടെ മലയാളികളുടെ അഹങ്കാരം എന്ന് പറയുന്ന നടന്റെ ജന്മദിനാണല്ലോ ഇന്നല്ലേ.
4: യെസ്, ലാലിന്റെ. അപ്പൊ ലാലിന്റെ ഏത് പാട്ട് ഈ പറഞ്ഞു വന്നപ്പോ എനിക്ക് കറക്റ്റ് മനസ്സിലാവും.
5: ശരിക്കും പറഞ്ഞാല് ഒരുപാട് ഗാനങ്ങൾ ഇഷ്ടമാണ്. ഏത് ചൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല.
4: എന്നാലും
5: എനിക്ക് വാവോ മനോരഞ്ജിനി എന്നുള്ളൊരു പാട്ടില്ല, അടിപൊളി പാട്ട്.
4: അടിപൊളി പാട്ട്. ഓക്കെ, ആ ഒരു അടിപൊളി പാട്ട് ഞാൻ എന്തായാലും വെച്ചരാം കേട്ടോ.
5: വാവാ മനോരഞ്ജിനി, സൂപ്പർ സുരസുന്ദരി എന്ന
4: പാട്ട്.
5: ഈ പാട്ട് ജന്മദിനാശംസകൾ ലാലേട്ടൻ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ പാട്ട് എന്റെ ഭാര്യയ്ക്കും കൂടി സമർപ്പിക്കുന്നു.
4: ഓക്കെ ആനന്ദൻ ചേട്ടാ, അപ്പൊ എന്തായാലും ഈ ആ ഒരു പാട്ട് വരുന്നതാണ്. അപ്പോ നമ്മളെ വിളിച്ചത് കണ്ണൂരിൽ നിന്ന് ആനന്ദൻ ചേട്ടനായിരുന്നു. ആഹാ മനോരഞ്ജിനി, ബട്ടർഫ്ലൈസ് എന്ന സിനിമയിലെ പാട്ടാണ്. ഇതേ പാട്ട് ചോദിച്ചുകൊണ്ട് മറ്റൊരാളോട് കൂടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും ഷൈഫുദ്ദീൻ ചേട്ടനും ചോദിച്ചിരിക്കുന്ന പാട്ട് ഇതേ സെയിം ആണ്. അപ്പോൾ ആനന്ദൻ ചേട്ടനും ഷൈഫുദ്ദീൻ ചേട്ടനും വേണ്ടിയിരുന്ന രണ്ടു പേർക്കും വേണ്ടിയിട്ട് ആ ഒരു പാട്ട് ഇതേ ഇൻസ്റ്റന്റ് പാട്ടിൽ എന്തായാലും വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇതേ മറ്റൊരു പാട്ട് കൂടി എത്തുന്നു. അതും ലാലേട്ടന്റെ ഒരു തകർപ്പൻ പാട്ട്, MGN ലാലേട്ടൻ കോംബോയിൽ പിറന്ന ഒരു സൂപ്പർ ഹിറ്റ് സോങ് ചോദിച്ചിരിക്കുന്നത്. അമിഷയ ാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. ഇത് നിങ്ങൾക്ക് കിട്ടിയോ ഗായ്സ്? നരസിംഹം എന്ന സിനിമയിലെ പഴനിമല. അപ്പൊ എന്തായാലും ആ സൂപ്പർ സോങ് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അമിഷയ്ക്ക് കൂടി വേണ്ടി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, എന്താണ് ആ ഒരു പാട്ടല്ലേ? എല്ലാവരും ഒന്ന് ഉണർന്നോ ഗായ്സ്. ഞാൻ എന്തായാലും ദേ ചില്ല് ചെയ്ത് ആ പാട്ടൊക്കെ എൻജോയ് ചെയ്ത് ആ പാട്ടൊക്കെ ഇങ്ങനെ പാടി പാടി പാടി പാടി ഇവിടെ ഇങ്ങനെ രസിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും ദേ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വൺസ് അഗെയിൻ വെൽക്കം. അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ദേ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടെ ഉള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. നമുക്ക് നേരെ ഒരു കോളറിലേക്ക് പോയാലോ. യെസ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ആരാണ്?
1: ഞാൻ ജമ്മു കാശ്മീർ ലഡാക്കിൽ നിന്ന് അജിത്. അജിത് ആണ് മോഹൻലാലിന്റെ ബർത്ത്ഡേ ആയിട്ട് വിളിച്ചത്.
0: ലേ ലഡാക്ക്, അങ്ങ് അങ്ങ് ജമ്മുവിൽ നിന്ന്.
1: ജമ്മു ലാസ്റ്റ്.
0: ജമ്മുവിൽ നിന്ന്. അമ്മോ, അടിപൊളി. അജിത് ഏട്ടാ, എല്ലാവരും ട്രാവൽ ചെയ്യുന്ന എല്ലാവരും വരാനായിട്ട് ഒരിക്കലെങ്കിലും വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമല്ലേ അത്? ആ സ്ഥലത്ത് അത് പിന്നല്ലാതെ നമ്മളെല്ലാരും ട്രിപ്പ് പോണം എന്ന് പറയുന്ന സമയത്ത് ഓക്കെ ജമ്മു ലഡാക്ക് ബൈക്ക് ഇങ്ങനെയാ പറയാറ്. എങ്ങനെയുണ്ട് അവിടെ മൊത്തത്തിൽ ക്ലൈമറ്റ്? അടിപൊളിയല്ലേ? നല്ല അടിപൊളി ക്ലൈമറ്റിലൊക്കെ ആണ് അല്ലേ? അടിപൊളി. ടൈമാണ്, അപ്പൊ അതിന്റേതായ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പോൾ ആ ഒരു സ്ഥലത്ത്. ഓക്കെ, അപ്പൊ എന്തായാലും അജിത്തേട്ടാ പറയൂ, ലാലയന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വിളിച്ചതാണെന്ന് പ്രത്യേകം പറഞ്ഞ സ്ഥിതിക്ക് പോരട്ടെ. ഇന്നത്തെ പാട്ട് ചിങ്കാരക്കിന്നാരം. ഓക്കെ, ആ പാട്ട് എന്തായാലും ഞാൻ വെച്ചുതരാം. സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ മോഹൻലാലിനും പിന്നെ ഈ അഖിലേഷ് എഫ്എം കേട്ടോണ്ടിരിക്കുന്ന എല്ലാ
0: ലഡാക്കിലിരുന്ന് അങ്ങ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അജിത്തേട്ടനെ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു പാട്ട് എന്തായാലും വെച്ചരാം കേട്ടോ. ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് അജിത്തേട്ടനായിരുന്നു. എവിടെ നിന്ന്? അങ്ങല്ലേ, ലഡാക്കിൽ നിന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും മിനാരം എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ പാട്ട് എന്തായാലും വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ലാലേട്ടന്റെ സൂപ്പർ ഡ്യൂപ്പർ സിനിമ, അതായത് ഇമോഷണലിയും എല്ലാം കൊണ്ടും നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തിയ ഒരു സിനിമയാണ് ക്ലാസിക് കൾട്ട് മൂവി കിരീടം. കിരീടം എന്ന സിനിമയിലെ കണ്ണീർ പൂവിന്റെ ഈ ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഹരിദാസേട്ടനാണ്, മാങ്കാവിൽ നിന്ന്. അപ്പൊ ആ ഒരു പാട്ട് കൂടി ദേറ്റാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഈ പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇനി നമ്മൾ മടങ്ങിയെത്താനായിട്ട് പോകുന്നേ. അപ്പോൾ ദേ നിങ്ങളുടെ പാട്ടുകളും വാർത്തകൾക്ക് ശേഷം വരുന്നതായിരിക്കും. അപ്പൊ വിളിക്കാനുള്ള നമ്പറും മെസ്സേജ് അയക്കാനുള്ള നമ്പറും ഞാൻ വൺസ് അഗെയിൻ പറയാം. 8281509000.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര സന്ദർശനം 40 ബില്യൺ ഡോളറിന്റെ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെന്റ്. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമ കമ്പനികളുമായി ചർച്ച നടത്തി. 36th രക്തസാക്ഷിത്വ ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പുരോഗമിക്കുന്നു. പുതുതായി തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങോടുകൂടിയാണ് സമ്മേളനം ആരംഭിച്ചത്. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം വി അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷറഫ് കന്നഡയിലാണ് പ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗം എഫ് രാജ തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാന അംഗം. മുഖ്യമന്ത്രി VD സതീശൻ 105th, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ 132th, BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ 83rd.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര സന്ദർശനം ഇന്ത്യക്ക് ഏകദേശം 40 ബില്യൺ ഡോളറിന്റെ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. നിരവധി ആഗോള കമ്പനികൾ നിക്ഷേപം നടത്താൻ മുന്നോട്ട് വരികയും വിപുലീകരണ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. സന്ദർശനവേളയിൽ സെമി കണ്ടക്ടർ, ലോജിസ്റ്റിക്സ്, അടിസ്ഥാന സൌകര്യം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ 50-ലധികം ബഹുരാഷ്ട്ര കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവുകളുമായും മുതിർന്ന പ്രതിനിധികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നീറ്റ് UG പുനഃപരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം എന്നീ സാമൂഹിക

ശൃംഖലകളെ കൃത്യമായി കണ്ടെത്തി ബ്ലോക്ക് ചെയ്യാനും ചാനലുകൾ നീക്കം ചെയ്യാനും അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത സംരക്ഷിക്കാൻ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായും നിയമപാലകരുമായും ചേർന്ന് പ്രവർത്തിക്കണമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടു. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ ശരീരത്തിൽ ഇഞ്ചക്ഷൻ രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. ഉപഭോക്താക്കൾക്കും സൌന്ദര്യവർദ്ധക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾക്കും സൌന്ദര്യവർദ്ധക ക്ലിനിക്കുകൾക്കും ഇതിന് അനുമതിയില്ലെന്ന് കേന്ദ്ര ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ മനുഷ്യ ശരീരത്തിൽ തേച്ചുപിടിപ്പിക്കാനോ ഒഴിക്കാനോ തളിക്കാനോ സ്പ്രേ ചെയ്യാനോ മാത്രമാണ് അനുമതിയെന്നും അധികൃതർ വ്യക്തമാക്കി. ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ രോഗം മുൻകൂട്ടി കണ്ടെത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനയാണ് ഇന്ത്യ നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ജനീവയിൽ ലോക ആരോഗ്യ അസംബ്ലിയുടെ 79th പതിപ്പിൽ ശ്വാസകോശ ആരോഗ്യ പരിശോധനയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീടുകൾ തോറും നടത്തുന്ന സർവേ, മൊബൈൽ സ്ക്രീനിംഗ്, കമ്മ്യൂണിറ്റി ക്യാമ്പയിൻ, അപകട സാധ്യതാ പ്രദേശങ്ങളിലെ കേന്ദ്രീകൃത ഡ്രൈവ് തുടങ്ങിയവയിലൂടെ ദുർബല ജനവിഭാഗങ്ങൾക്കിടയിൽ സജീവമായ രോഗം മുൻകൂട്ടി കണ്ടെത്താൻ രാജ്യത്തിന് കഴിഞ്ഞതായും അദ്ദേഹം വിശദീകരിച്ചു. TBയും ശ്വാസകോശ രോഗങ്ങളും കണ്ടെത്തുന്നതിന് ഇന്ത്യ ആധുനിക പരിശോധനാ സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ടെന്നും JP നദ്ദ അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ദക്ഷിണ കൊറിയൻ മന്ത്രി കോൺ ഒയോളും സംയുക്തമായി ഇന്ത്യൻ യുദ്ധസ്മാരകം സോളിലെ ഇഞ്ചിംഗ് പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു. കൊറിയൻ യുദ്ധത്തിന്റെ 75th വാർഷികാനുസ്മരണ പരിപാടിയുടെ ഭാഗമായാണ് യുദ്ധസ്മാരകം നിർമ്മിച്ചത്. ത്രിപുര, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ദേശീയപാതകളുടെ ഗുണനിലവാര പരിപാലന പരിപാടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ദേശീയപാതകൾ ഉറപ്പാക്കുന്നതിനും യാത്രാസൌകര്യവും കണക്ടിവിറ്റിയും ശക്തിപ്പെടുത്തുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ച് സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കോൺഗ്രസിൽ നിന്ന് 2 പേരടക്കം 23 പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി തമിഴ്നാട്ടിലെ C. ജോസഫ് വിജയ് മന്ത്രിസഭ വിപുലീകരിച്ചു. ഇതിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. ഇതോടെ തമിഴ്നാട് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ആകെ എണ്ണം 32 ഉയർന്നു. ചെന്നൈയിലെ ലോക്ഭവനിൽ തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതിയ മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നിയമസഭയിൽ വിശ്വാസവോട്ട് വിജയിച്ച് ഭൂരിപക്ഷം തെളിയിച്ചതിന് പിന്നാലെയാണ് TVK ഗവൺമെന്റിന്റെ മന്ത്രിസഭാ വികസനം. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗനാസ് ജില്ലയിലെ ഫാൽറ്റ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2 സ്വതന്ത്രർ ഉൾപ്പെടെ ആകെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗികമായി ബാലറ്റിൽ ഉണ്ട്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷനാകും. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി. 60 രൂപ പ്രീമിയം ഈടാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ, കാസർകോട്, വയനാട് എന്നീ ജില്ലകളിലെ 2025 അധ്യയന വർഷം ചേർന്ന 17,343 വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകും. ഇതിൽ 70% പെൺകുട്ടികളാണ്. 125 കോളേജുകളിലെ വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമാകും. 5 ലക്ഷം രൂപയുടെ പോളിസി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് സർവകലാശാല നടപ്പാക്കുന്നത്. പോളിസി രേഖകൾ നാളെ രാവിലെ താവക്കരയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കൈമാറും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനം രാജ്യമിന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 6th പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1991 May 21 തമിഴ്നാട്ടിലെ ശ്രീപെരമ്പത്തൂരിൽ LTTE തീവ്രവാദികളുടെ ചാവേറാക്രമണത്തിലാണ് രക്തസാക്ഷിത്വം വരിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി MP തുടങ്ങിയവർ രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലമായ വീർഭൂമിയിൽ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തുടനീളം ദശലക്ഷക്കണക്കിന് ആളുകളിൽ പ്രത്യാശയും അഭിലാഷവും പ്രചോദിപ്പിച്ച ഇന്ത്യയുടെ അസാധാരണ പുത്രനാണ് രാജീവ് ഗാന്ധിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണവും നടത്തി. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റുമാർ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ, മന്ത്രിമാർ, MP, MLA, KPCC ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം.
സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ

0: കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ ആറളം ഓപ്പറേഷൻ ഗജമുക്തിയുടെ രണ്ടാം ദിവസമായ ഇന്നലെ ഒരു കൊമ്പനാനയെ കാടുകയറ്റി. ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാനയാണ് ഉൾക്കാട്ടിലേക്ക് തുരത്തിയത്. കഴിഞ്ഞ ദിവസം വട്ടക്കാട് ഭാഗം വരെ എത്തിച്ച 6 ആനകളിൽ ഒന്നാണിത്. ദൌത്യം ഇന്നും തുടരുന്നു. പാർസലുകൾ അതിവേഗം എത്തിക്കുന്നതിന് കേരള പോസ്റ്റൽ സർക്കിളിൽ പുതുതായി ആരംഭിച്ച പിക് പോസ്റ്റ് എക്സ്പ്രസ് സേവനത്തിന് കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ ഔപചാരികമായി തുടക്കം കുറിച്ചു. തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്ക് ബുക്ക് ചെയ്യുന്ന പാർസലുകൾ പിറ്റേ ദിവസം തന്നെ അതാത് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് പോസ്റ്റ്മാന്റെ സേവനമില്ലാതെ വിൻഡോ ഡെലിവറിയായി ലഭിക്കും. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി 60th സംസ്ഥാന സമ്മേളനം നാളെ കോഴിക്കോട്ട് തുടങ്ങും. റെയിൽവേ സ്റ്റേഷൻ സമീപം സുഹൃദീന്ദ്ര കലാമന്ദിറിൽ രാവിലെ സംസ്ഥാന സമിതി നേതൃയോഗം ആധ്യാത്മിക ആചാര്യൻ AKP നായർ ഉദ്ഘാടനം ചെയ്യും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 68th തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ May 23 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ആരംഭിക്കും. കളരിപ്പയറ്റിലെ മെയ്പയറ്റ് മുതൽ അങ്കത്താരി വരെ 13 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കേരള മാപ്പിള കലാ അക്കാദമി PH അബ്ദുള്ള മാസ്റ്റർ സ്മാരക മാനവ മൈത്രി പുരസ്കാരം സാഹിത്യകാരനും പ്രഭാഷകനും നിരൂപകനുമായ MN കാരശ്ശേരിക്ക് നൽകും. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം May 23 ശനിയാഴ്ച കോഴിക്കോട്ട് ഡോ MK മുനീർ സമ്മാനിക്കുമെന്ന് അക്കാദമി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര സന്ദർശനം $40 ബില്യൺ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെന്റ്. NEET UG പുനഃപരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമ കമ്പനികളുമായി ചർച്ച നടത്തി. 36th രക്തസാക്ഷിത്വ ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്ത.
1: എടോ ബോറടിക്കുന്നു, രണ്ട് സിനിമ സജസ്റ്റ് ചെയ്യൂ.
2: പിന്നെന്താ ഈഗിൾ ഓഫ് ദ റിപ്പബ്ലിക്കും പിന്നെ സിറാത്ത്.
1: ഈ സിനിമയ്ക്ക് എവിടെ നിന്ന് കിട്ടി?
2: എടാ, ഈ ഒരു സിനിമ ഉണ്ടല്ലോ, കാനില് ജൂറിയുടെ പ്രൈസ് വരെ നേടിയ സിനിമയാ.
1: ഓ, ഇത്രയും സിനിമാ സെൻസ് ഒക്കെ ഉണ്ടോ? എവിടെ നിന്ന് കിട്ടുന്നു ഇതൊക്കെ?
2: അതെ, ഞാൻ സെല്ലുലോയിഡ് കേൾക്കാറുണ്ട്.
1: ഏ, സെല്ലുലോയിഡ് കേൾക്കേ? പൃഥ്വിരാജിന്റെ സിനിമയോ?
2: എടാ, അതല്ല ഇത്. ഇതേ അഹല്യ FM 90.4 ഒരു പ്രോഗ്രാമ. മൺഡേ ടു ഫ്രൈഡേ രാവിലെ 9:30 ഒരു പരിപാടി. നല്ല ഉഗ്രൻ സിനിമയുടെ സജഷൻ കിട്ടും.
1: സമയത്രാന്നാ പറഞ്ഞു?
2: എടാ, മൺഡേ ടു ഫ്രൈഡേ രാവിലെ 9:30.
3: സെല്ലുലോയിഡ്, എവറി മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 9:30 AM ഓൺ യുവർ ഫേവറേറ്റ് അഹലിയ FM 90.4.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
7: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞതേ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അങ്ങനെ നമുക്ക് അടുത്ത പാട്ടുകളിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ടല്ലേ. അടുത്ത മെസ്സേജുകളിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജ് നമുക്ക് നോക്കാം. ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നേ? എന്താണ് മെസ്സേജ്? ഏതാണ് പാട്ട്? യെസ്, മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹലോ ആർജെ. ഹലോ, സുന്നത്ത് കല്യാണം കഴിഞ്ഞ് കിടക്കുന്ന ഹാമിസ് പീപ്പിക്ക് വാഴ 2 സുന്നത്ത് കല്യാണം സോങ് ഇട്ടു തരുമോ? ആഹാ, ഓഹോ, ഇത് ആരയച്ചിരിക്കുന്നത് എന്നുള്ളൊരു പേരൊന്നുമില്ല. അപ്പോൾ ഹാമിസ് കുട്ടിക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നേ. തീർച്ചയായിട്ടും ഹാമിസിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും നല്ലൊരു പാട്ടൊക്കെ വെച്ചു തരാട്ടോ. ഈ സുന്നത്ത് കല്യാണം ഈ പാട്ടെന്ന് പറയുന്ന സമയത്ത് വാഴ 2 എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം സംഭവം മൊത്തത്തിൽ കോമഡിയാണല്ലേ. പിന്നെ ഈ ഇടയായിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ഇൻസ്റ്റയിലും കാണാറൊക്കെ ഉണ്ട്. വളരെ സന്തോഷിച്ച് ഉല്ലസിച്ച് ഒരു കല്യാണം കഴിക്കുന്ന ആ ഒരു പരിപാടിക്ക് വേണ്ടി പോകുന്ന കുട്ടികൾ തിരിച്ചു വരുന്നുള്ള സമയം പിന്നെ ആ ടോണങ്ങ് മാറാണ്. പിന്നെ മൊത്തത്തിൽ കരച്ചിലായി, പിഴിച്ചിലായി, പ്രശ്നമായി, ആ കല്യാണത്തിന്റെ ആവേശമൊക്കെ പിന്നെ അങ്ങ് കെട്ടടങ്ങി. പിന്നെ ഒരു സൈഡിൽ പാവം
8: ഒരു ഫീലാണ് അല്ലേ. അപ്പൊ എന്തായാലും ഹാമസ് കുട്ടിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ചുതരാൻ കേട്ടോ. നല്ലൊരു ഉഗ്രം പാട്ട് തന്നെയാണ് വാഴ ടു എന്ന സിനിമയിലെ. അപ്പൊ ആ പാട്ട് എന്തായാലും വരുന്നുണ്ട്. ഒപ്പം തന്നെ ദേ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. അടുത്ത ഒരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ മെസ്സേജിൽ ഇങ്ങനെ കരയലൊക്കെ ആണല്ലോ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? കരഞ്ഞുകൊണ്ടൊക്കെ ഇമോജി പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും പാട്ട് വരും, വിഷമിക്കേണ്ട, പാട്ട് എന്തായാലും വരും. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് അഹല്യ, ഹലോ, ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ അല്ലേ? അതേലോ, അതുകൊണ്ട് നാട്ടുരാജാവ് എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് അച്ഛന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഐ ലവ് യു അച്ഛ. ചിന്നുവും മിന്നുവുമാണ് എവിടെ നിന്ന്? പുത്തൂർ പാലക്കാട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്ലീസ് പ്ലീസ് പ്ലീസ് പ്ലീ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിഷമിക്കില്ലേ, വിഷമിക്കേണ്ട, ചിന്നു മിന്നു ഒക്കെ. എന്തായാലും ദേ ആ ഒരു സൂപ്പർ സോങ് കൂടി ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Pad. അങ്ങനെ മനോഹരമായ രണ്ട് പാട്ടുകളെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങി എത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അങ്ങനെ സമയം നോക്കുകയാണെങ്കിൽ 12 കഴിഞ്ഞ് 51 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം, അടുത്ത മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം അഹല്യ, നമസ്കാരം. പ്രിയ നടൻ ലാലേട്ടന് 1000 ജന്മദിനാശംസകൾ ആദ്യം നേരുന്നു. ഞങ്ങളുടെ പ്രിയ റേഡിയോ സുഹൃത്തായ കുഞ്ഞിപ്പ പന്താവൂരിന്റെ പ്രിയതമയായ നഫീസ കുഞ്ഞിപ്പയുടെ ജന്മദിനമാണിന്ന്. നഫീസ കുഞ്ഞിപ്പയ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും നേർന്നുകൊണ്ട് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ കൈതപ്പൂവിൻ എന്ന ഗാനം. സ്നേഹത്തോടെ ജയങ്കർ സലിത ശ്രീനന്ദ, ഫോട്ടോകോച്ചി. അപ്പോ ജയങ്കർ ചേട്ടന്റെ മെസ്സേജാണ് ചോദിച്ചിരിക്കുന്ന പാട്ട് കൈതപ്പൂവിന്റെ. ആ ഒരു പാട്ട് എന്തായാലും ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഹായ്, എനിക്കൊരു സോങ് പ്ലേ ചെയ്യാമോ? പിന്നെന്താ ചെയ്യാലോ, ഒരു യമണ്ടൻ പ്രേമകഥ എന്ന മൂവിയിലെ കണ്ണേ നിലാക്കായൽ എന്ന സോങ്. ശ്രീകുമാറാണ് കൊല്ലംകോട് നിന്ന്. അപ്പൊ ശ്രീകുമാർ ചോദിച്ചിരിക്കുന്ന ആ ഒരു പാട്ട് കൂടിയെത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ഇവിടെ മൊത്തം കാറ്റ്.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ദി കൃത്യം 1 മണിയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അങ്ങനെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ രണ്ടാം പകുതിയിലേക്ക് കടക്കാൻ പോവാണ്. ഇനി ഏതൊക്കെ പാട്ടുകളാണ്, ആർക്കൊക്കെയാണ് പാട്ട് കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കണ്ടേ? യെസ്, അപ്പോൾ ഒട്ടും സമയം കളയണ്ട, അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോവാം. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, എന്റെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളായ ഷമീമ ടീച്ചറുടെയും ഗലീലിന്റെയും പൊന്നുമകൾ, പാലക്കാട് അഹല്യ ആയുർവേദ കോളേജിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ലിയാന ഗലീൽ ജന്മദിനമാണ്. ലിയാന മോൾക്ക് ഒത്തിരി സ്നേഹത്തോടെ ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ബർത്ത്ഡേ ഗിഫ്റ്റായി ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോങ് ബാംഗ്ലൂർ ഡേയ്സിലെ സോങ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഏത് കരിരാവിലും. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ലിയാനയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ആ ഒരു സോങ് കൂടി വരുന്നുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന നദീറത്തയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു മെസ്സേജ് ഉണ്ട്. ആരാണ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, ആർക്കാണ് അടുത്ത ആ ഒരു പാട്ട് കിട്ടാൻ പോകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, സത്യനാരായണൻ ചേട്ടനാണ് ഫ്രം പുതുശ്ശേരി. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ലാലേട്ടിന്റെ ജന്മദിനം ആശംസിച്ചുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് ചിത്രം എന്ന സിനിമയിലെ നഗമോ. അപ്പൊ സത്യനാരായണൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഒരു മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുണ്ട് സമയം. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലേ. അടുത്തൊരു പാട്ട് ആർക്ക് വേണ്ടിയാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ രഞ്ജിത്തിന് വേണ്ടിയിട്ടാണ്. കുവൈറ്റിൽ നിന്നാണ് രഞ്ജിത്ത് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ചോദിച്ചിരിക്കുന്ന പാട്ട് കല്യാണ പിറ്റേന്ന് എന്ന് പറയുന്ന ഒരു പഴയ മലയാളം മൂവിയുണ്ട്. ആ മൂവിയിലെ പാട്ടാണ്. തളയോട് തള, തരിവളയോട് വള, അങ്ങനെയാണ് കേട്ടോ ആ ഒരു പാട്ട്. അപ്പൊ എന്തായാലും രഞ്ജിത്തിന് വേണ്ടി ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ലാലയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട്, ലാലയുടെ ഇപ്പോഴത്തെ മാസ്മരിക പ്രകടനം കാഴ്ചവെച്ചൊരു സിനിമയാണ് ഗുരു. ഗുരു എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ദേവസംഗീതം. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മൻസൂർ ചേട്ടനാണ് കേട്ടോ, പാലക്കാട് നിന്നും. അപ്പൊ മൻസൂർ ചേട്ടന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടിയേ തന്നു ഇൻസ്റ്റന്റ് പാട്ട്.

ചുറ്റുപാട്, ഇവിടെ മൊത്തം കാട്ട്. യെസ്, മടങ്ങി എത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അങ്ങനെ മനോഹരമായ ഒരു പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞതായി നമ്മൾ തിരികെ എത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ടല്ലേ. അടുത്ത പാട്ട് ആർക്ക് വേണ്ടിയാണ് വരാൻ പോകുന്നേ എന്ന് നോക്കുകയാണെങ്കിൽ, സുനിൽ കുമാർ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണിട്ട് വരാനായിട്ട് പോകുന്നേ. പഴയ ഒരു മൂവിയിലെ പാട്ടാണ്, നല്ല രസമുള്ളൊരു പാട്ടാണ്, പീലി കണ്ണെഴുതി. നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. ചിത്ര സിസിയും വേണുഗോപാലൻ സാറൊക്കെ കൂടി പാടിയിട്ടുള്ള ഒരു പാട്ടാണ് പീലി കണ്ണെഴുതി. ആ ഒരു പാട്ട് സുനിൽ ചേട്ടന് വേണ്ടി വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആർക്ക് വേണ്ടിയാണ് നോക്കുകയാണെങ്കിൽ, ഷക്കീല ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് ഏതോ നിത്രതൻ. അങ്ങനെ മനോഹരമായ ഒരു പാട്ട് കൂടിയേ തന്നോ ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഈ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ അടുത്ത പാട്ടിലേക്കുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് നോക്കാം, മെസ്സേജ് നോക്കാം. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട, ഹായ് ഇൻസ്റ്റന്റ് പാട്ട്, ഹായ് അഹല്യ, ഹായ് ആയില്യ. ഹലോ, ലാലേട്ടിന്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് വേണ്ട പാട്ട് ഏതാണെന്നറിയാമോ? യെസ്, പാട്ടിതാണ്, ആളാരേ ഗോവിന്ദ കാക്കക്കുയിൽ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ആ ഒരു പാട്ട് വെച്ചുതരാം. ആരാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്? പേരെവിടെ? മുബഷീറ. ഓക്കെ, നല്ല കൊള്ളാം, വെറൈറ്റി പേരായിട്ടുണ്ട് മുബഷീറ. അപ്പൊ മുബഷീറയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് തീർച്ചയായിട്ടും ഞാൻ വെച്ചുതരാം കേട്ടോ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കുകയാണെങ്കിൽ നാഗരാജ് ചേട്ടനാണ് പാലക്കാട് നിന്നും ചോദിച്ചിരിക്കുന്ന പാട്ട്. എ ഓട്ടോ എന്ന ലാലേട്ടൻ മൂവിയിലെ പാട്ടാണ്. അങ്ങനെ രണ്ട് ലാലേട്ടൻ സോങ്സ് എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അങ്ങനെ നീ എനിക്ക് പതിയെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവാനുള്ള ഒരു സമയത്തിലേക്ക് ഇങ്ങനെ എത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും പോകുന്നതിന് മുൻപായിട്ട് 2 പാട്ടുകൾ കൂടി തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അത് രണ്ടും നമ്മുടെ പ്രിയപ്പെട്ട ലാലീട്ടൻ സോങ്സ് ആണ് ഇനി വരാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരു പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണ് നോക്കുകയാണെങ്കിൽ, സ്ഫടികം എന്ന സിനിമയിലെ 7 മല പൂഞ്ചോല പാട്ട് വീണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് നബീലാണ്, ഫ്രം മലപ്പുറം. നബീലിന് വേണ്ടിയിട്ട് എന്തായാലും 7 മല പൂഞ്ചോല അങ്ങ് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ജാനകി അമ്മയാണ് മലമ്പുഴയിൽ നിന്നും. ചോദിച്ചിരിക്കുന്ന പാട്ട് താമരപ്പൂവിൽ, ചന്ദ്രലേഖ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. ലാലേട്ടിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ്, കോമഡി മൂവിയാണ് അല്ലേ, നമ്മൾ കുറെ ചിരിച്ചൊരു സിനിമയാണ്. അപ്പോ ജാനകി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ താമരപ്പൂവിൽ കൂടി എത്തുന്നുണ്ടാവും ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പൊ എന്തായാലും ഇന്നത്തെ പാട്ടുകളൊക്കെ ഇങ്ങനെ പതിയെ അവസാനിപ്പിച്ച് ഞാൻ ദീ ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോവാണ്. എനിക്കറിയാം കുറെ പേർക്ക് പാട്ട് കിട്ടിയിട്ടില്ല, വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, കുഴപ്പമില്ല, സാരില്ല കേട്ടോ, അടുത്ത ദിവസം തീർച്ചയായിട്ടും നിങ്ങളുടെ പാട്ടുകളും ഇൻസ്റ്റന്റ് പാട്ടിൽ വരും. അപ്പൊ എന്തായാലും വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ഐലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് െ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8076951595 9400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: നമസ്കാരം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും, എല്ലാ സംഗീത ആസ്വാദകർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. നമ്മൾ ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ എങ്ങനെയുള്ള പാട്ടുകളാണ് കേൾക്കുന്നതെന്നോ? നമുക്ക് ഡുവറ്റ് സോങ്ങുകളോട് വലിയ ഇഷ്ടമായിരിക്കും അല്ലെ? ഇപ്പൊ ഡുവറ്റായിട്ട് പാട്ട് പാടിയിരിക്കണം എന്നില്ല. ഡുവറ്റ് സോങ്ങുകൾ എന്ന് പറയുമ്പോൾ ദാസേട്ടനൊപ്പം മറ്റൊരാൾ പാടണം, അല്ലെങ്കിൽ ഒരു ഗായകനൊപ്പം മറ്റൊരു ഗായിക പാടിയ പാട്ടുകൾ, അങ്ങനെയല്ല. ചില ഡുവറ്റുകളില്ലേ ഓൺ സ്ക്രീനിൽ നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ഡുവറ്റുകൾ, പ്രത്യേകിച്ച് ലാലേട്ടന്റെ സിനിമകളിൽ. മോഹൻലാൽ ചിത്രങ്ങളിൽ പല പല നായികമാര് വന്നിട്ടുണ്ട്. അങ്ങനെ പല നായികമാരൊത്ത് മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള സിനിമകളിലെ മനോഹരമായ പാട്ടുകളാണ് ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ നമ്മൾ ഒന്നിച്ച് കേൾക്കുവാൻ പോകുന്നത്. സിനിമാ പ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് ലാലേട്ടൻ ശോഭന കോമ്പിനേഷൻ. അതിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കുവാൻ പോകുന്നത്. ശ്യാമാണ് സംഗീതം പകർന്നിട്ടുള്ളത് ഈ ഒരു പാട്ടിന്. നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ പാട്ടാണ്. പ്രണയം ആദ്യമായി പരസ്പരം തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള പാട്ട്. പക്വതയുള്ളൊരു പ്രണയത്തെ നാടോടിക്കാറ്റിലൂടെ ലാലേട്ടനും ശോഭനയും നമുക്ക് തന്നു. ദാരിദ്ര്യമൊക്കെ പറഞ്ഞുള്ള അരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇവർ രണ്ടുപേരും ചേർന്ന് സംസാരിച്ചതിന് ശേഷം കടന്നു വന്ന പാട്ടായിരുന്നു വൈശാഖ സന്ധ്യ എന്ന പാട്ട്. ആ ഒരു മൂഡിന് കറക്റ്റായി തന്നെ ശ്യാം ഈണം സെറ്റ് ചെയ്യുകയും ചെയ്തു. അഭിനയിക്കുന്നതാണെന്ന് തോന്നാത്തൊരു പാട്ട്. ലാലേട്ടനും ശോഭനയും

പാട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഈ സിനിമയും ആ ലാലേട്ടനെയും ഒക്കെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എന്നുള്ളതാണ്. ലാലേട്ടൻ വിഷ്ണു എന്ന കഥാപാത്രമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറിയ സിനിമയാണ് പ്രിയദർശന്റെ ചിത്രം എന്ന സിനിമ. ആ സിനിമയിൽ രഞ്ജിനിയായിരുന്നു നായികയായിട്ട് വന്നത്, കല്യാണി എന്ന കഥാപാത്രം. ചിത്രം സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം ഷിബു ചക്രവർത്തി കണ്ണൂർ രാജൻ ടീമിന്റെ അതിമനോഹരമായ പാട്ടുകൾ തന്നെയാണ്. ചിത്രം റിലീസ് ഒരുപാട് മുൻപ് തന്നെ അതിലെ പാട്ടുകൾ രഞ്ജിനി കാസറ്റ്സ് റിലീസ് ചെയ്തിരുന്നു. സിനിമ റിലീസാകുന്നതിന് മുന്നേ തന്നെ പാട്ടുകൾ ഹിറ്റാകുന്ന ഒരു സമയമായിരുന്നു അത്. ആ കാലത്ത് ചിത്രത്തിലെ പാട്ടുകൾ എന്തുകൊണ്ടോ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. റിലീസായതിനു ശേഷമാണ് ചിത്രത്തിലെ പാട്ടുകൾ ഹിറ്റായത്. അതും വെറും ഹിറ്റ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ആ ഒരു സിനിമ പോലെ സർവകാല ഹിറ്റായിരുന്നു ചിത്രം എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും. മലയാള സിനിമാ ചരിത്രത്തില് ഏറ്റവും കൂടുതൽ ഓഡിയോ കാസറ്റ് വിറ്റുപോയിട്ടുള്ളത് ചിത്രത്തിന്റേതാണ്. ഏകദേശം 500,000 ഓഡിയോ കാസറ്റ് വിറ്റുപോയിട്ടുണ്ട് എന്നാണ് അറിവ്. ആ സിനിമയില് വിഷ്ണുവും കല്യാണിയും രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച് മനോഹരമാക്കിയ ആ ഒരു പാട്ടിലേക്കാണ് ഇനി

ലാലിതൻ പല നായികമാരോടൊത്ത് നമുക്ക് സമ്മാനിച്ച പാട്ടുകളാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. അടുത്ത സിനിമ വിഷ്ണുലോകം എന്ന സിനിമയാണ്. ആ സിനിമയിലെ കസ്തൂരി എന്റെ കസ്തൂരി, അഴകിൻ ശിങ്കാരി, കളിയാടാൻ വാ എന്ന പാട്ടിലേക്കാണ്. കൈതപ്രത്തിന്റെ വരികളാണിത്. രവീന്ദ്രൻ മാസ്റ്ററുടേതാണ് സംഗീതം. മലയാള സിനിമയിലെ ഏറ്റവും ഇക്കാലത്തെയും മികച്ച രണ്ട് ഇതിഹാസങ്ങൾ അനശ്വരമാക്കിയ ഗാനരംഗം. ഇന്നും മിണ്ടാത്തതെന്തെ കിളിപ്പെണ്ണെ എന്ന പാട്ടും ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്ന കസ്തൂരി എന്ന പാട്ടുമൊക്കെ ഇപ്പോഴും നമ്മുടെ ഒരു കേരള ഓഡിയൻസിന്റെ മുന്നിൽ ഹിറ്റായിട്ട് നിൽക്കുന്ന പാട്ടുകളാണ്. എം ജി ശ്രീകുമാറും സുജാത ചേച്ചിയുമാണ് പാടിയിട്ടുള്ളത്. ലാലേട്ടൻ ഉറുവശി കോമ്പിനേഷനിലെ ഒരു പാട്ടിലേക്ക്.

ബെസ്റ്റ് സിനിമകളിൽ ഒന്നാണല്ലോ യോധ എന്ന സിനിമ. ഈ സിനിമ ഏത് സമയത്ത് ടി വിയിലൊക്കെ വന്നാലും കുത്തിയിരുന്ന് നമ്മൾ കാണും. എത്ര തവണ കണ്ടാലും മടുപ്പ് വരാത്ത ഒരു കിടിലൻ സിനിമ തന്നെയാണ് യോധ. ഈ സിനിമയിൽ മോഹൻലാലും മാധവും ചേർന്നെത്തിയ ഒരു പാട്ടിലേക്കാണ്. ബിച്ചു തിരുമലയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. എ ആർ റഹ്മാന്റെ സംഗീതം, ദാസേതനും സുജാത ശേഷിയും ചേർന്ന് പാടിയ പാട്ട്.

ലാലേട്ടന്റെ ഏറ്റവും ചേർന്ന നായികയായിരുന്നു ബ്യൂട്ടി ഇൻ വട്ടപ്പുട്ട് കാർത്തിക. കാർത്തിക ലാലേട്ടൻ കോമ്പിനേഷനുകളിൽ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാള സിനിമാ പ്രേമികൾ ഉണ്ട് ഇന്നും എന്നുള്ളതാണ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്നുള്ളത് ഒരു മനോഹര ചിത്രമായിരുന്നു, ഒരു കോമഡി സിനിമയായിരുന്നു. സത്യനന്ദിക്കാട് ശ്രീനിവാസന്റെ കഥയ്ക്ക് തയ്യാറാക്കിയ ഒരു സിനിമ. ലാലേട്ടനും കാർത്തികയുമാണ് ലീഡ് കഥാപാത്രങ്ങളിൽ എത്തിയത്. നല്ല കുറെ പാട്ടുകൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു, അതിലൊന്നിലേക്കാണ്. ഇനി ബിച്ചു തിരുമലയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. കാർത്തിക മായയായും ലാലേട്ടൻ റാം സിംഗ് എന്നൊരു സെക്യൂരിറ്റി ഗാർഡായിട്ട് എത്തിയ ഒരു സിനിമയായിരുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്.

ചേച്ചിയും കൂടി തകർത്തഭിനയിച്ചൊരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്ന പാട്ട്. ഉസ്താദിന്റെ സിനിമയിലെ ഗാനാണ്. ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ കോമ്പിനേഷനിൽ എം ജി ശ്രീകുമാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ ഉസ്താദിന്റെ സിനിമയിലെ ഒരു ഗാനം. ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ പാട്ടിനൊരു കേരളത്തിന്റെ ടേസ്റ്റ് ഉണ്ട് എന്നാണ്. കേരളത്തിന് വെളിയിൽ നിന്ന് കേൾക്കുമ്പോൾ നാടിന്റെ ഓർമ്മയുണ്ടാക്കുന്ന കുറേ പാട്ടുകളിൽ ഒന്നാണ് ഉസ്താദിലെ നാടോടി പൂന്തിങ്കൽ എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട്. ആ പാട്ടാണ് ഇനി

ലാലിട്ടൻ ഐശ്വര്യ ജോഡികൾ തകർത്തഭിനയിച്ച ഒരു പാട്ടിലേക്കാണ് ഇനി. ആഹാ മനോരഞ്ജിനി എന്ന പാട്ട്, ബട്ടർഫ്ലൈസ് എന്ന സിനിമയിലെ പാട്ടാണ്. എം ജി ശ്രീകുമാറാണ് പാടിയിട്ടുള്ളത്. മിക്കവരും ശ്രദ്ധിക്കാത്ത ഒരു പ്രത്യേകതയുണ്ട് ഈ പാട്ടിന്. ഈ പാട്ടിന് വരികൾ എഴുതിയതും സംഗീതം നൽകിയതും ഒരേ ആളാണ്, സാക്ഷാൽ രവീന്ദ്രൻ മാസ്റ്റർ. ലാലിട്ടന്റെ പെർഫോമൻസും എം ജി ശ്രീകുമാറിന്റെ ശബ്ദവും അതൊരു എനർജി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരുപാട് പാട്ടുകളിലെ അതിലൊരു പാട്ടാണ് ബട്ടർഫ്ലൈസിലെ ഈ ഒരു ഗാനവും.

ദേവതയും ചേർന്നെത്തിയ സിനിമകളും ഒരു കാലത്ത് മലയാളികൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ടുള്ള സിനിമകളായിരുന്നു. അതിലൊരു സിനിമയിലെ പാട്ടാണ് ഒരു പ്രവാസിയുടെ അങ്ങേയറ്റം കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാക്കി തന്ന ഒരു സിനിമ. ഒരുപാട് നല്ല നല്ല പാട്ടുകളുമായി എത്തിയ സിനിമ ഗൾഫ് മോട്ടേഴ്സ് എന്ന ഒരു ബസ്സിനെ നമുക്ക് ഓർമ്മ വരുന്ന സിനിമ. ആ സിനിമയിലെ മനോഹരമായൊരു പാട്ട് കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൽ പിറന്ന ആ പാട്ടിൽ മോഹൻലാലും രേവതിയുമാണ് ഉള്ളത്.

എന്നുള്ള പാട്ട് ലാലീട്ടനും തപുവും ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. കാലാപാനിയിലെ ചെമ്പൂവേ പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ഈ പാട്ടിന് ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്, ഇളയരാജയാണ് സംഗീതം.

കേൾക്കുവാൻ പോകുന്ന ഡ്യുവറ്റ് സോങ് ലാലേട്ടന്റെയും ലിസിയുടെയും ഒരു റൊമാൻറ്റിക് പാട്ടാണ്. ഈ ഒരു പാട്ട് താളവട്ടം എന്ന പ്രിയദർശൻ സിനിമയിലെ ഗാനാണ്. പൂച്ചൽ ഖാദർ വരികൾ എഴുതി, രഘുകുമാർ സംഗീതം പകർന്ന് കെ എസ് ചിത്ര ആലപിച്ച മനോഹരമായ ഒരു ഗാനം.

ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുടെ അവസാന ഗാനമായിട്ട് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ദി എവർഗ്രീൻ റൊമാൻറ്റിക് കോംബോ എന്ന് പറയുന്ന ലാലേട്ടൻ മീന കോമ്പിനേഷനിലെ ഒരു പാട്ടാണ്. 2005 ഇറങ്ങിയ ചന്ദ്രോത്സവം എന്ന സിനിമയിലെ ഒരു ഗാനം. എത്ര കണ്ടാലും കേട്ടാലും മതി വരൂല എന്ന് നമുക്ക് തോന്നുന്ന ഒരു പാട്ടാണ്. ഇതിലെ ലാലേട്ടനെ കാണാൻ തന്നെ എന്തോ ഒരു പ്രത്യേക മുഞ്ചാണ് അല്ലെ. ആ ബുൾഗാൻ താടിയും നെറ്റിയിലേക്ക് ചാടിക്കിടക്കുന്ന ആ മുടിയും ഇടയ്ക്ക് ആ കണ്ണട വെച്ച മുഖത്തെ ചിരിയൊക്കെ കൂടെ ആകുമ്പോ പറയേ വേണ്ട. പിന്നത് മാത്രല്ല, തനി പാലക്കാടൻ നാട്ടിൻപുറങ്ങളിലെ ചന്തം അതേപോലെ തന്നെ രഞ്ജിത്ത് ഫ്രെയിമുകളിലാക്കി വെച്ചിട്ടുള്ള ഒരു പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ കോമ്പിനേഷൻ എന്നുകൂടി പറയുമ്പോൾ പൂർത്തിയാകും. ഈ ഒരു പാട്ട് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. മോഹൻലാൽ മീന കോമ്പിനേഷനിലെ ഈ ഒരു ഗാനത്തോടൊപ്പം ഇന്നത്തെ ഓർമ്മയിലുള്ളതും ഗാനങ്ങളും വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വീണ്ടും നമുക്ക് നാളെ കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകളുമായിട്ട് ഒന്നിക്കാം.

0: പരിഹാരം. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണ് രോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ.
0: 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

0: കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
0: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: അഹല്യ FM 90.4. It's rhythm of Palakkad.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
5: നമസ്കാരം, എല്ലാ ലിസണേഴ്സിനും സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. നമ്മുടെ ശരീരമാണ് നമ്മൾ വസിക്കുന്ന സ്ഥിരമായിട്ടുള്ള ഒരു വീട്, ശരിയല്ലേ? നമ്മുടെ ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ആ വീട് എത്രത്തോളം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുവോ അത്രത്തോളം കാലം നമുക്ക് അവിടെ സുഖമായിട്ടിരിക്കാം, നമ്മുടെ ശരീരത്തിൽ ഇരിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് പേഴ്സണൽ ഹൈജീനെ കുറിച്ചാണ്, അതായത് വ്യക്തി ശുചിത്വം. പലരും വിചാരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, പല്ലേക്കുക, ഇത് മാത്രമാണ് വ്യക്തി ശുചിത്വം എന്നതാണ്. അത് മാത്രമാണ്, എന്നാൽ അത് മാത്രമല്ല. രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടും. എന്തൊക്കെയാണെന്ന് പറഞ്ഞിരട്ടെ. ഒന്നാമത്തെ കാര്യം പ്രതിരോധമാണ്. പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അണുബാധകൾ വരാതെ തടയാനായിട്ട് പണം ചെലവില്ലാത്ത ഒരേ ഒരു വഴി എന്ന് പറയുന്നത് വ്യക്തി ശുചിത്വമാണ്. രണ്ടാമത്തെ കാര്യം ആത്മവിശ്വാസമാണ്. വൃത്തിയുള്ള ഒരാൾക്ക് സമൂഹത്തിൽ ഇടപഴകാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. ശരീര ദുർഗന്ധമോ മോശം വസ്ത്രധാരണമോ ഒരാളുടെ മാനസികാവസ്ഥയെ പോലും ബാധിക്കും, ശരിയല്ലേ? നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ദശലക്ഷക്കണക്കിന് ബാക്ടീരിയകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവയെ അകറ്റി നിർത്താനായിട്ട് വീട് വൃത്തിയാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നത്. ശീലങ്ങൾ മാറ്റാനായിട്ട് പ്രായം ഒരു തടസ്സമേ അല്ല. അപ്പൊ ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ ശരീരത്തെ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങാം. അപ്പൊ ഇനി പറയാനായിട്ട് പോകുന്നത് വ്യക്തി ശുചിത്വം എങ്ങനെയൊക്കെ ചെയ്യണം, എവിടെയൊക്കെയാണ് നമ്മൾ ശുചിത്വം പാലിക്കേണ്ടത് എന്നുള്ളതാണ്. ഡോക്ടർ അഹല്യയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു മനോഹരമായ പാട്ട് വരുന്നു. പാട്ടിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയും.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് പേഴ്സണൽ ഹൈജീനെ കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന അവയവം ഏതാണ്? സംശയമൊന്നുമില്ല, നമ്മുടെ കൈകളാണ്. പക്ഷേ ഇതേ കൈകളാണ് രോഗാണുക്കളുടെ ഏറ്റവും വലിയ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ സ്പർശിക്കുന്ന ഡോർ ഹാൻഡിലുകൾ, മൊബൈൽ ഫോണുകൾ, കറൻസി നോട്ടുകൾ എന്നിവയിലെല്ലാം തന്നെ അണുക്കളുണ്ട്. കൈകൾ വൃത്തിയാക്കാതെ മുഖത്തോ കണ്ണിലോ മൂക്കിലോ തൊടുമ്പോൾ ഈ അണുക്കൾ നേരിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തുന്നു. അപ്പം അതുകൊണ്ട് കൈകൾ എപ്പോഴും നമ്മൾ വൃത്തിയാക്കണം, ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുന്നേ വേണം. കൊറോണ സമയത്തൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്തു അല്ലേ? ഇപ്പം അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല. വെറുതെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലേ അണുക്കൾ പോവില്ല. സോപ്പോ ഹാൻഡ് വാഷോ നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. കൈപ്പത്തികൾ തമ്മിൽ ഉരസി വൃത്തിയാക്കണം. വിരലുകൾക്കിടയിൽ ശുദ്ധിയാക്കുക, തള്ളവിരൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നഖങ്ങൾക്കിടയിലാണ് അണുക്കൾ ഒളിച്ചിരിക്കുന്നത്. നഖം വെട്ടി നിർത്തുന്നതും കൈകൾ കഴുകുമ്പോൾ നഖങ്ങൾക്കിടയിൽ വൃത്തിയാക്കുന്നതും ശീലമാക്കണം. കുറഞ്ഞത് 20 സെക്കൻഡ് എങ്കിലും ഈ ഒരു പ്രക്രിയ തുടരുകയും വേണം. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് മാത്രമല്ല, പുറത്തു പോയി വന്നാലുടൻ, രോഗികളെയൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞാൽ, വളർത്തു മൃഗങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ, ഈ സമയത്തൊക്കെ നമ്മൾ കൈ നിർബന്ധമായിട്ടും കഴുകിയിരിക്കണം. ഒരു ചെറിയ സോപ്പ് കഷ്ണം മതിയാവും വലിയൊരു ആശുപത്രി ബില്ല് ഒഴിവാക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് മടിക്കേണ്ട, കൈകൾ നന്നായിട്ട് കഴുകുക. പേഴ്സണൽ ഹൈജീനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്ക് വരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വ്യക്തി ശുചിത്വത്തെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹലിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ വിയർപ്പ് ഒരു പ്രധാന വില്ലനാണല്ലേ. ഇനിയിപ്പോ ചൂട് കാലമല്ലെങ്കിൽ പോലും ഒന്ന് നടന്നാലോ ഓടിയാലോ എന്തെങ്കിലും കാര്യമായിട്ട് പണിയെടുത്താലൊക്കെ വിയർക്കും അല്ലെ. ഈ ചൂടും ഈർപ്പുമുള്ള കാലാവസ്ഥ ഫംഗൽ ഇൻഫെക്ഷനുകൾക്ക് വളരാനായിട്ട് പറ്റിയൊരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടു നേരം കുളി ഈ വിയർപ്പും പൊടിയും ചർമ്മത്തിലെ സുഷിരങ്ങൾ അടയ്ക്കാനായിട്ട് കാരണമാകും. ഇത് മുഖക്കുരുവിന് കാരണമാകും, മറ്റ് ചർമ്മ രോഗങ്ങളും ഉണ്ടാകും. രാവിലെ ഉന്മേഷത്തിനും രാത്രിയിലെ കുളി നല്ല ഉറക്കത്തിനും സഹായിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടു നേരം നമ്മൾ കുളിച്ചിരിക്കണം. പിന്നെ നമ്മുടെ തലമുടി സംരക്ഷണമാണ്. തലയോട്ടിയിലെ ശുചിത്വം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താരം വരുന്നത് ഒഴിവാക്കാനായിട്ട് ആഴ്ചയിൽ 2-3 തവണയെങ്കിലും തലമുടി നന്നായിട്ട് കഴുകണം. ഷാമ്പു ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴുകുക. ഇനി വസ്ത്രങ്ങളാണ്. ഒരിക്കലും ഉപയോഗിച്ച വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങൾ, അലക്കാതെ വീണ്ടും ഉപയോഗിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അതൊരിക്കലും ചെയ്യരുത്. ബാക്ടീരിയകൾ പെട്ടെന്ന് വളരും. വൃത്തിയുള്ള വസ്ത്രം നിങ്ങളുടെ സൗന്ദര്യം മാത്രമല്ല കാണിക്കുന്നത്, ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് വ്യക്തി ശുചിത്വത്തെ കുറിച്ച് പറയുന്ന ഡോക്ടർ അഹല്യയാണ്. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, നമുക്കതിലേക്ക് വരാം മനോഹരമായ പാട്ടിന് ശേഷം.

ഇരിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നത് മുതൽ വായുടെ പങ്ക് വലുതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നതും വായുടെ ശുചിത്വമായിരിക്കും. ഒന്ന്, ബ്രഷിംഗ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. രാവിലെ പല്ല് തേക്കുന്നത് നമ്മൾ മറക്കാറില്ല, പക്ഷെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഉള്ള ബ്രഷിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാത്രിയിൽ ഉമിനീർ ഉൽപ്പാദനം കുറവായതുകൊണ്ട് ബാക്ടീരിയകൾ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ബ്രഷിംഗ് രാവിലെ മാത്രമല്ല, രാത്രിയിലും നിർബന്ധമാക്കണം. പിന്നെ നാവ് വൃത്തിയാക്കുക. പല്ല് മാത്രം തേച്ചാൽ പോരാ, നാവിലെ വെളുത്ത പടലം അതായത് കോട്ടിംഗ് ഉണ്ടല്ലോ, അതെപ്പോഴും നീക്കം ചെയ്യണം. ഇതാണ് വായുനാറ്റത്തിന് പ്രധാന കാരണം. ഇനി ഭക്ഷണശേഷം, ഓരോ തവണ ഭക്ഷണം കഴിച്ച ശേഷവും പച്ചവെള്ളം കൊണ്ട് വായു നന്നായിട്ട് കുലുക്കി ഉഴിയണം. മധുര പലഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അത് ചെയ്യണം. ഈ നഖം കടിക്കുന്ന ശീലം ഉണ്ടാവും പലർക്കും, ഇത് ഒഴിവാക്കണം. നഖത്തിനിടയിലെ അഴുക്ക് നേരിട്ട് വായിലെത്താനായിട്ട് ഇത് കാരണമാകും. ഈ വ്യക്തി ശുചിത്വം എന്നത് ഒരു ദിവസമോ ഒരു മാസമോ ചെയ്യേണ്ട ഒന്നല്ല, അതൊരു ജീവിത ശൈലിയാണ്. നമ്മൾ വൃത്തിയായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് വൃത്തിയാകും, അതുവഴി നമ്മുടെ നാടും വൃത്തിയാകും. പകർച്ചവ്യാധികളെ പേടിക്കാതെ ജീവിക്കാനായിട്ട് നമുക്ക് ഈ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആരോഗ്യത്തോടെ ഇരിക്കൂ, സന്തോഷമായിരിക്കും. ഡോക്ടർ അഹലിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട്

0: തിരുവനന്തപുരത്തും പാലക്കാടും. ആദ്യമായി ബി ടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: 100% 916 ഹോൾ മാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി. ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.

0: 8980457570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചം.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസിംഗ് ഗ്യാരണ്ടി ചെയ്യും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രമൻ, പാലക്കാട്. 360 ഡിഗ്രി.
5: ഹലോ ഫ്രണ്ട്സ്, 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിതില്ല, അല്ലെങ്കിൽ എനിക്കത് കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞ് നടക്കാത്തവർ നമ്മളിൽ കുറവായിരിക്കുമല്ലേ. മറ്റുള്ളവരുടെ ജീവിതം കണ്ട് നമ്മുടെ ജീവിതത്തെ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും കുറ്റം പറയുന്നതാണ് മിക്കവരുടെയും ഒരു ശീലം. എന്നാൽ ഇന്നത്തെ 360 ഡിഗ്രിയിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്നറിയോ? നമുക്കുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ നന്ദി പറയാം എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ കയ്യിലുള്ള ചെറിയ സന്തോഷങ്ങളെ നമ്മൾ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ സത്യത്തിലുണ്ടല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇല്ലാത്ത ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുണ്ടല്ലേ. ഉള്ള കാര്യങ്ങളെ സ്നേഹിക്കാനും അവയോട് നന്ദിയുള്ളവരായിരിക്കാനും പഠിച്ചാൽ നമ്മുടെ മനസ്സെന്തായിരിക്കും? പകുതിയോളം ശാന്താവും എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നേ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നേ. ഒരു കിലോ തങ്കം കിട്ടുന്നതിനേക്കാൾ സന്തോഷം നൽകാനായിട്ട് ഒരു നേരത്തെ നന്ദിക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ ഒരു പോസിറ്റീവ് മാറ്റം, ആ ഒരു പോസിറ്റീവ് മാറ്റം നമ്മുടെ ലൈഫിൽ എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ മനസ്സിനൊന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ 360 ഡിഗ്രി ഇനി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോ കേൾക്കാനായിട്ട് റെഡി ആയിക്കോളൂ 360 ഡിഗ്രി. 360 ഡിഗ്രിയുമായിട്ട് കൂടിയുണ്ട് ഞാൻ അഹല്യ.

0: 360 degree.
1: ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാളോട് താങ്ക്സ് പറയുക എന്ന് മാത്രമല്ല കേട്ടോ, പകരം എന്താണ്, നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളെയും അഭിനന്ദിക്കാനായിട്ട് പഠിക്കുക എന്നൊരു കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന വെളിച്ചം, കുടിക്കുന്ന ചായ, കൂടെയുള്ള പ്രിയപ്പെട്ടവർ, ഇതിനെയൊക്കെ നമ്മൾ നന്ദി പറയാറുണ്ടോ? ഇല്ല, ഇല്ല എന്നുള്ളൊരു സത്യം തന്നെയാണല്ലേ. കാരണം എന്താണ്? കാരണം ഇതൊക്കെ നമ്മളൊരു ടേക്കൻ ഫോർ ഗ്രാന്റഡ് ആയിട്ട് കാണുന്നൊരു കാര്യമാണല്ലേ. നമ്മുടെ ശ്രദ്ധ എപ്പോഴും എന്താ ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ സങ്കടപ്പെടാറ്. എന്നാലുണ്ടല്ലോ, ഉള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിച്ചു നോക്കി നോക്കി സങ്കടപ്പെടാനായിട്ട് നമുക്ക് അവിടെ സമയം ഉണ്ടാവില്ല. ഈ ഒരു ചിന്താഗതി മാറ്റുന്നതിലൂടെ നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുകയും ഒപ്പം തന്നെ എന്താ സ്ട്രെസ് വരെ കുറയ്ക്കാനായിട്ട് സഹായിക്കും അല്ലേ. നമ്മളിരിക്കുന്നതിലും നമുക്കുള്ളതിലും സംതൃപ്തി കണ്ടെത്തുക എന്നതാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു കാര്യം. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. എന്താ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ? തീർച്ചയായിട്ടും കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. കീപ് ലിസണിംഗ് ഹലി FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: ഈ ഒരു ശീലം തുടങ്ങാനായിട്ട് ഏറ്റവും നല്ലൊരു വഴി എന്താണെന്നറിയോ? ഈ ഗ്രാറ്റിറ്റ്യൂഡ്, ഈ ശീലം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക എന്നതാണ് കേട്ടോ. അതായത് പേര് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിളാണ് സംഭവം. എന്താ ചെയ്യേണ്ടതെന്നറിയോ? ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് അന്ന് നടന്ന മൂന്ന് നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡയറിയിൽ എഴുതി വെക്കുക. അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഉദാഹരണത്തിന്, ഇന്ന് എനിക്ക് നല്ലൊരു ചായ കിട്ടി, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ ഒരാൾ എന്നെ സഹായിച്ചു. അതൊക്കെ നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ തലച്ചോറ് എന്ത് ചെയ്യും, അറിയാതെ തന്നെ നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുന്നുള്ളതാണ്. ദിവസങ്ങൾ കഴിയുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഡയറി നിറയെ നല്ല നല്ല ഓർമ്മകൾ മാത്രമായിരിക്കും. ജീവിതം അത്ര ബോറല്ല എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുത്താനായിട്ട് ഇത് സഹായിക്കുമെന്നുള്ളതാണ്. ഈ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ഡയറി നിങ്ങളൊന്ന് മറിച്ചു നോക്കിയാൽ മതി, നിങ്ങളുടെ സങ്കടമൊക്കെ അങ്ങ് പമ്പ കടന്നോളുന്നേ. നമ്മുടെ ജീവിതം അത്രയും സുന്ദരമാണെന്നുള്ളൊരു കാര്യത്തെ തെളിവ് സഹിതം നമ്മളെ സ്വയം ബോധിപ്പിക്കുന്നതാണ് ആചരിക്കാം ആ ഒരു എഴുത്ത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇന്ന് തന്നെ ഒരു പഴയ ഡയറിയോ നോട്ട് ബുക്കോ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി നിങ്ങൾ മാറ്റി വയ്ക്കണം. എന്നിട്ട് നിങ്ങളുടെ ദിവസങ്ങളിൽ നടക്കുന്ന, ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന നല്ല മൂന്ന് കാര്യങ്ങളെ ആ ഒരു ഡയറിയിലേക്ക് എഴുതാം. എത്ര ചെറുതായാലും വലുതായാലും അന്ന് സംഭവിച്ച ആ ഒരു കാര്യം, ഓ ഇന്ന് ഇത്രയും നല്ല കാര്യങ്ങൾ എന്റെ ലൈഫിൽ നടന്നല്ലോ, താങ്ക് യു എന്നുള്ളൊരു കാര്യം നോട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. വളരെ വലിയ ചേഞ്ചസ് ഉണ്ടാക്കും തീർച്ചയായിട്ടും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാനായിട്ട് ഇന്ന് മുതൽ തീർച്ചയായിട്ടും ആരംഭിക്കണം.

0: 360 degree.
1: ഭയങ്കര മടിയാണ് നമുക്ക് എന്തിന് നന്ദി പറയാൻ വേണ്ടി അല്ലെ. ഈ നന്ദി പറയാനായിട്ട് മടിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് ഉപകാരം ചെയ്യുന്നവരോട് നന്ദി പറയാനായിട്ട് നമ്മൾ പലപ്പോഴും മടിക്കാറുണ്ട്. ഒരു താങ്ക്സ് പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞു പോകുമെന്ന് ചിലർക്കെങ്കിലും തോന്നാറുണ്ട് അല്ലേ. എന്നാൽ ശരിക്കും സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ മറ്റേയാൾക്കുണ്ടാകുന്ന സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അത് അവർക്ക് നൽകുന്നൊരു വലിയൊരു അംഗീകാരമുണ്ട്. വീട്ടുകാരുടെ കാര്യത്തിലാണല്ലേ നമ്മളിത് ഏറ്റവും കൂടുതൽ മറന്നു പോകാറ്. അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിനോ അച്ഛൻ ചെയ്തു തരുന്ന സഹായത്തിനോ നമ്മൾ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചേ. അവരതൊക്കെ അവരുടെ കടമയായിട്ട് ചെയ്യുന്നതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാണ് വേണ്ടേ? അല്ല, അങ്ങനെ വിചാരിക്കാതെ ഇടയ്ക്കൊന്ന് അഭിനന്ദിച്ച് നോക്കാന്നുള്ളതാണ്. ആ വീടിന്റെ അന്തരീക്ഷം തന്നെ പതിയെ അങ്ങ് മാറും. ഇപ്പോ ഓഫീസിലാണെങ്കിലും കൂട്ടുകാർക്കിടയിലാണെങ്കിലും ഒരാൾ ചെയ്യുന്ന ചെറിയ കാര്യത്തെ പോലെ എന്ത് ചെയ്യാം, നല്ലത് പറയാം. ഓ, നീ അത് ചെയ്ത് നന്നായി എന്നൊരു വാക്ക് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം കൂടെയുള്ളൂ. അവിടെ നിങ്ങൾ മോശക്കാരായിട്ടോ താഴ്ന്നു പോകുന്നില്ല. ഈ സ്നേഹം ഉണ്ടല്ലോ, ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം പങ്കുവെക്കും തോറും കൂടുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നന്ദിയും നമ്മൾ അറിയാതെ തന്നെ എന്താ

ഇനി നമുക്ക് പ്രതിസന്ധികളിലും നന്ദി കണ്ടെത്തണം അല്ലേ. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് നമ്മൾ 360 ഡിഗ്രിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ഈ പ്രതിസന്ധികളിലും നന്ദി കണ്ടെത്താൻ പറ്റും. എങ്ങനെയാ ഈ ജീവിതം എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും സന്തോഷം നിറഞ്ഞതൊന്നും ആവില്ല അല്ലേ. പ്രതിസന്ധികൾ വരാറുണ്ട്. ആ സമയത്ത് എങ്ങനെ നന്ദി പറയാനായിട്ട് പറ്റുമെന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും. ഇതൊക്കെ എങ്ങനെ ഇന്നല്ലേ, സത്യത്തിൽ ഉണ്ടല്ലോ. അപ്പോഴാണ് ഇതിന്റെ ആവശ്യം കൂടുതലായിട്ട് വരാറ്. അതായത് ഒരു പരാജയം ഉണ്ടാകുമ്പോൾ ഞാൻ തകർന്നു പോയി എന്ന് പറയുന്നതിന് പകരം ഈ അനുഭവം എന്നെ പുതിയൊരു കാര്യം പഠിപ്പിച്ചു, അതിന് നന്ദി എന്ന് ചിന്തിക്കാം. തകർന്നില്ല, പകരം പുതിയതായിട്ട് ഞാൻ പഠിച്ചു, അതിനുള്ള നന്ദി പറയുകയാണ്. ആ രീതിയിലൊന്ന് ചിന്തിച്ചാൽ മതി. നമുക്കുണ്ടാകുന്ന ഓരോ കഷ്ടപ്പാടുകളും നമ്മളെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, കരുത്തുള്ളവരാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുക. ആ തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയെയും പുഞ്ചിരിയോടെ നേരിടാം. അപ്പോൾ സങ്കടങ്ങളിൽ തളർന്നു പോകാതെ അതിലെ നല്ല വശങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതാണ് ശരിക്കും നിങ്ങളിലെ യഥാർത്ഥ ഒരു മിടുക്ക് കേട്ടോ. നമ്മൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഓർത്ത് കരയുന്നതിനേക്കാൾ നല്ലതെന്താ, ബാക്കിയുള്ളതിനെ ചേർത്ത് പിടിക്കാനായിട്ട് നോക്കാം. ഇത്രയെങ്കിലും ഭാഗ്യമുണ്ടായല്ലോ, അങ്ങനെ കരുതുന്നിടത്താണ് നമ്മുടെ ശരിക്കും വിജയം. ജീവിതത്തെ മറ്റൊരു ആംഗിളിൽ കാണാൻ വേണ്ടിയിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മളെ സഹായിക്കുന്നുള്ളതാണ്.

0: 360 degree.
1: ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനെ പറ്റിയാണ്. അതായത് രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരിക്കാം. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയ വലിയ 3 കാര്യങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ ഓർക്കാം. അതുണ്ടല്ലോ, അത് നിങ്ങളുടെ ആരോഗ്യമാകാം, അല്ലെങ്കിൽ വീടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ആകാം. മനസ്സിനുള്ളിൽ അവരോടൊക്കെ സ്നേഹത്തോടെ എന്ത് ചെയ്യാം, നന്ദി പറയാം. ഈ ഒരു പ്രക്രിയ നമ്മുടെ ഉള്ളിൽ നല്ല ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കും. ഒരു ദിവസം മുഴുവൻ പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി വലിയൊരു ഊർജ്ജം നിങ്ങൾക്ക് നൽകും. ഈ തിരക്കുകൾക്കിടയിലൊക്കെ മനസ്സിന് കിട്ടുന്ന ഒരു വലിയ ഒരു റിലാക്സേഷൻ ഇല്ലേ, ശരിക്കും ആ ഒരു റിലാക്സേഷൻ പ്രോസസ്സാണിത്. മനസ്സ് ശാന്തമായാൽ എല്ലാം എന്താണ്, ശുഭകരമാകുന്നുള്ളതാണ്. നമ്മുടെ ശരീരം നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് പോലും നമ്മൾ എന്ത് ചെയ്യണം, നന്ദി പറയണം. ഈ കണ്ണു കാണാൻ കഴിയുന്നതിനും നടക്കാൻ കഴിയുന്നതിനും ഒക്കെ എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പരാതിപ്പെടാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഈ സ്നേഹവും നന്ദിയും നിറഞ്ഞൊരു പ്രഭാതം നമുക്ക് എപ്പോഴും എന്ത് വേണം, ശീലമായിട്ട് വരണം. നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് അത് മാറണം.

360 degree. ചില കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന സമയത്താണ് അതിന് വാല്യൂ ഉണ്ടാവാറ്. അതെന്താ സംഭവം? കേൾക്കാം 360 ഡിഗ്രിയിൽ ടിപ്സുമായി കൂടെ ഉണ്ടായ ഞാൻ ആയില്ല. നമ്മുടെ ഉള്ളിലെ സന്തോഷം, അതാണ് സംഭവം. അതായത് നമ്മുടെ ഉള്ളിലെ സന്തോഷം മറ്റുള്ളവരിലേക്ക് കൂടി പകരുക എന്നതാണ് കേട്ടോ ഏറ്റവും വലിയൊരു കാര്യം. ഒരാൾക്കൊരു കൊച്ചു സമ്മാനം നൽകുന്നതോ അല്ലെങ്കിൽ ഒരു കത്തയക്കുക ഒക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ശരിക്കും നീ എൻ്റെ ലൈഫിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളോട് പറഞ്ഞു നോക്കി, അവരുടെ മുഖത്ത് കാണുന്ന ഒരു തിളക്കമുണ്ട്. ആ തിളക്കം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ പരാതികൾ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന കാര്യങ്ങൾ പറയുക. നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുക, അല്ലേ? ഇപ്പൊ പോസിറ്റിവിറ്റി എത്രയല്ല നമുക്ക് കിട്ടുന്നതും അത് തന്നെയായിരിക്കും, അല്ലെ? അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ലോകം ഇപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോവാറ്. അവിടെ സ്നേഹത്തിന്റെയും നന്ദിയുടെയും ഒരു കുഞ്ഞു വെളിച്ചമാകാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു നല്ല ശീലം എന്താ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയണം.

0: 360 degree.
1: അപ്പോ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 360 degree ഇന്ന് സംസാരിച്ച കാര്യം എന്താ? ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയെ കുറിച്ചായിരുന്നു അല്ലേ? നന്ദി പറയുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിലെ പരാതികൾ കുറച്ച് സന്തോഷങ്ങൾ എണ്ണാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പകുതി വിജയിച്ചു കഴിഞ്ഞു. ഇന്നത്തെ 360 degree കേട്ട് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരോടെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾ നന്ദി പറയാനായിട്ട് മറക്കരുത് കേട്ടോ. ഒന്നുമില്ലെങ്കിലും ഈ ഒരു നിമിഷം നിങ്ങൾ ജീവനോട് ഇരിക്കുന്നതിനും സമാധാനമായിട്ട് ഇത് കേൾക്കാൻ കഴിയുന്നതിനും ദൈവത്തോടോ അല്ലെങ്കിൽ പ്രകൃതിയോടോ എന്ത് ചെയ്യാം, നന്ദി പറയാം. ജീവിതം ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, വളരെ മനോഹരമാണ്. അത് നമ്മൾ കാണുന്ന രീതി പോലെയാണ് ശരിക്കും അതിന്റെ ബ്യൂട്ടി അല്ലേ. ഉള്ളത് കൊണ്ട് ഓണം പോലെ ആഘോഷിക്കാനായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇന്നത്തെ 360 degree സമയം കൂടി ഒരു അവസാനിക്കാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഒത്തിരി ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോ അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് ഹലീഫ് 90.4 കിടക്കിയിട്ട് കൂട്ടുകൂടാം.

കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹ്ലിയ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം. 100% 916 ഹോൾ മാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് എതിർവശം കൊഴിഞ്ഞാമ്പാറ.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 BCA, 1 കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട്.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട്
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: എത്രയോ

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
3: അഹല്യ FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടാളം. ഇത് കേട്ട് കൂട്ടുകൂടാം.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് പുറമെ 139 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മഞ്ചേശ്വരം എംഎൽഎ AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം FRAJA തമിഴിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. June 3 വരെയാണ് 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് UDF, LDF, BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി AC മൊയ്തീനായിരിക്കും. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. നാളെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി May 29 വീണ്ടും സമ്മേളിക്കുന്നത്.
4: എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചുള്ള സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ ദേശീയ പദ്ധതിയായ ഉമിദിന് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനിതക വൈകല്യങ്ങൾ തടയുന്നതിനായി രോഗനിർണയം, കൌൺസിലിംഗ്, പ്രതിരോധം, പരിശീലനം, പൊതുജനാരോഗ്യ ബോധവൽക്കരണം എന്നിവ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്ന ആദ്യ സമഗ്ര ദേശീയ പദ്ധതിയാണിത്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 2026 സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ ചെലവുകൾക്കായി സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു ഗ്രാന്റും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. സുതാര്യത, ഉത്തരവാദിത്തം, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും

0: ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേന എറണാകുളം ജില്ലയിലെത്തി. ചെന്നൈ അറക്കോണം ആസ്ഥാനമായുള്ള NDRFന്റെ 4th battalionലെ 33 സംഘമാണ് ജില്ലയിലെത്തിയത്. കാക്കനാട് കളക്ടറേറ്റിൽ എത്തിയ സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ പൊതുജന സുരക്ഷയും സുഗമമായ ഗതാഗതവും ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ട്രാഫിക് നിയന്ത്രണ നടപടികൾ കൊച്ചി മെട്രോ ശക്തിപ്പെടുത്തി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവവൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ജൈവവൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ പുറത്തിറക്കും. എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലും ദേവികുളം, പൊന്മുടി, കൽപ്പറ്റ, അഗളി, വെള്ളായണി, പാലക്കാട് തപാൽ ഓഫീസുകളിലും പ്രത്യേക കവറുകൾ നാളെ പ്രകാശനം ചെയ്യും. കർഷകർക്ക് പ്രതീക്ഷയേകി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. RSS 4 റബ്ബറിന് കിലോയ്ക്ക് 260 രൂപയാണ് വില. മഴക്കാലത്ത് ഉൽപാദനം വർദ്ധിക്കുമെന്നതിനാൽ മരങ്ങളിൽ മഴമറ ഘടിപ്പിച്ച് ടാപ്പിംഗ് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിപണിയിൽ ഇത്രയും ഉണർവ് ദൃശ്യമാകുന്നത്. വേനൽക്കാലത്ത് ഇലകൊഴിച്ചിലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞിരുന്നു. പുതുമഴയ്ക്ക് ശേഷം ഇലകൾ തളർത്ത് ടാപ്പിംഗ് പുനരാരംഭിച്ച വേളയിലാണ് വിലയും ഉയർന്നത്. ശക്തമായ മഴ നീണ്ടുനിന്നാൽ മഴമറ വെച്ചാൽ പോലും ടാപ്പിംഗ് നടത്താനാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വിലയിലെ സ്ഥിരതയില്ലായ്മയും കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. എങ്കിലും അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ഒരു വിഭാഗം കർഷകരുടെ തീരുമാനം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായർക്ക് വിട. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നേരത്തെ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 174 പോയിന്റ് ഇടിഞ്ഞ് 75154, നിഫ്റ്റി 22 പോയിന്റ് നഷ്ടത്തിൽ 23636 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന അപകട ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമ്മിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ് ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499604570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്. 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
3: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499604570.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188-909075.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: Listen without break with Ahalya FM

0: അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പാലക്കാട്.
1: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: സ്റ്റോറി ഓഫ് ലൈഫ്.
0: Lighten your life. നമ്മുടെ ചുറ്റിലുമുള്ള ചില ആൾക്കാരെ കുറിച്ച് പറയട്ടെ. അവർ ടോക്സിക് ഒന്നുമല്ല, പക്ഷേ അവരെ ടോക്സിക് ആക്കും ആരറിയോ? അവരുടെ പ്രിയപ്പെട്ട ആൾക്കാർ. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ ടോക്സിക് അല്ലാത്തവരെ സ്വന്തം തെറ്റ് മറയ്ക്കാനായിട്ട് അവർ ടോക്സിക് ആക്കും അല്ലേ? ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് റിയാക്ട് ചെയ്തായിരിക്കും. എന്താണ് ഇങ്ങനെ ചെയ്തത്, അത് വളരെ മോശമായിപ്പോയി, അല്ലെങ്കിൽ എന്നോട് ഒന്ന് ചോദിക്കാമായിരുന്നു, എന്നോടൊന്ന് പറയാമായിരുന്നു എന്ന് പറഞ്ഞ് ഒന്ന് റിയാക്ട് ചെയ്തതായിരിക്കും. പക്ഷെ അത് വെച്ച് ബ്ലെയിം ചെയ്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അവൻ വളരെ മോശമാണ്, അവൻ അങ്ങനെ പെരുമാറി എന്നൊക്കെ പറഞ്ഞ് നാട് നീളെ അവർ പറഞ്ഞു നടക്കും. ശരിക്കും ആ വ്യക്തി തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ശരിക്കും തെറ്റ് ചെയ്തത് ഈ പറഞ്ഞു നടക്കുന്ന ആൾക്കാരായിരിക്കും. അവരാണ് എല്ലാ മിസ്റ്റേക്കും എല്ലാ തെറ്റുകളും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അവരുടെ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു, അവരുടെ മിസ്റ്റേക്ക് ഈ വ്യക്തി കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി മറ്റുള്ളവരോട് പറയുമോ, ഇത് എല്ലാവരോടും പറയുമോ എന്ന് പേടിച്ച്, ആ ഒരു നെഗറ്റിവിറ്റി എല്ലാവരോടും പറയുമോ എന്ന് പേടിച്ച് മുൻകൂറായിട്ട് ഈ വ്യക്തികളുണ്ടല്ലോ, ഈ നല്ല മനുഷ്യനെ ടോക്സിക്കായി മാറ്റും, ടോക്സിക്കാക്കി മാറ്റും, ടോക്സിക്കാണ് എന്ന് പറഞ്ഞു നടക്കും. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തി, ആ വ്യക്തി എന്നോട് വലിയൊരു തെറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും കാര്യത്തിന് ഒരു തെറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റെസ്പോണ്ട് ചെയ്യും അല്ലേ? എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഞാൻ ഇത്രയും തന്നെ വിശ്വസിച്ചില്ലേ? എന്തിനാണ് എന്നോട് അങ്ങനെ ബിഹേവ് ചെയ്തത്? എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത് എന്ന് ഞാൻ പറയുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലൊരു വിശ്വാസക്കുറവ് അവരിൽ വന്നു അല്ലേ? ഒരു സംശയം അവരിൽ വന്നു. പക്ഷെ ഇങ്ങനെ ഒരു സംശയം വരുമ്പോൾ, അവരുടെ ഒരു തെറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ, സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സുഹൃത്തുക്കളോട് വീട്ടുകാരോട് ഒക്കെ ഇത് പറയും. അവൻ ശരിയല്ല, അല്ലെങ്കിൽ അവൾ ശരിയല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെന്നിരിക്കും അല്ലേ? ആ പറയുന്നതിന് മുന്നേ തന്നെ ആ തെറ്റ് ചെയ്ത വ്യക്തിയുണ്ടല്ലോ, നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട്, അവൻ വളരെ ടോക്സിക്കാണ്, ഞാനൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും എന്നോട് വല്ലാതെ അങ്ങ് ചൂടായി, ദേഷ്യപ്പെട്ടു, അവൻ വളരെ മോശമായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു നടക്കാം അല്ലേ? പിന്നെ നമ്മൾ നമ്മുടെ ഒരു സൈഡ് അവതരിപ്പിക്കാൻ പോകുമ്പോഴേക്കും നമ്മളൊരു കുറ്റക്കാരനായി മാറിയിട്ടുണ്ടാവും അല്ലേ? അതങ്ങനെയാണ്, നമ്മുടെ ചെറിയ റിയാക്ഷൻ മതി. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും പ്രശ്നം, അത് മാത്രമായിരിക്കും പ്രശ്നം, അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? ചില ആൾക്കാരോട് നമ്മൾ

പോയാൽ, പ്രതികരിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രതികരണം മാത്രമേ അവിടെ കാണുള്ളൂ. അത് മാത്രമായിരിക്കും പ്രശ്നം, നമ്മൾ പറഞ്ഞത് മാത്രമായിരിക്കും പ്രശ്നം. അതുവരെ അവിടെ സംഭവിച്ചതോ അവർ ചെയ്ത തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും ഒന്നും അന്വേഷിക്കില്ല. മനസ്സിലായോ? ആരും ഒന്നും അന്വേഷിക്കില്ല, പിന്നെ നമ്മൾ മാത്രമായിരിക്കും അവിടെ കുറ്റക്കാർ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർക്കൊരു പക്ഷേ അവരുടെ ആ ഒരു അവരുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യം, അവരുടെ ശരി അവർക്ക് പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് കഴിവില്ലാത്തവരായിരിക്കാം. ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ എന്ത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട്, മറ്റുള്ളവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് അവർക്കൊരു പക്ഷെ പറ്റില്ലായിരിക്കും. ഈ ഒരു കുഴപ്പമുണ്ടല്ലോ, ഈ ഒരു പ്രശ്നം, അതായത് അവരവരെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു പ്രശ്നമുണ്ടല്ലോ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തുള്ളൊരു പ്രശ്നം, അത് അവർ മുതലെടുത്തിട്ട് അവർ നമ്മളെ കുറ്റക്കാരനാക്കിക്കൊണ്ട് എല്ലാവരോടും കൺവിൻസ് ചെയ്യും. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആൾക്കാരുമായിട്ട് നിങ്ങൾ, അങ്ങനെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾ ഇടപഴകുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും പറയാൻ നിൽക്കാത്തതാണ് നല്ലത്, മൈൻഡ് ചെയ്യാത്തതാണ് നല്ലത്. മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല.

0: Story of life.
1: Lighten your life.
2: നമ്മുടെ ചുറ്റിലും വളരെ കാം ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? വളരെ സൈലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ. അപ്പം അവരധികം റെസ്പോണ്ട് ചെയ്യില്ല, അവരധികം പ്രശ്നങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കില്ല. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറും അല്ലേ? കാരണം എന്തെന്നറിയോ, അവർക്കതിൽ താല്പര്യമില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആർക്ക് പ്രശ്നമാണ്? നമുക്ക് മാത്രമല്ല, അവിടെ നിൽക്കുന്ന എല്ലാവർക്കും പ്രശ്നമായിരിക്കും. ഒരിക്കലും അങ്ങനെ കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ആൾക്കാരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കൂടെയുള്ളവർ താങ്ങില്ല. അവരങ്ങനെ ട്രിഗർ ആവാറില്ല. പക്ഷെ ട്രിഗർ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ, അത് ചുറ്റുമുള്ളവർക്ക് വലിയ വേദനയാണ്. അപ്പം അതുകൊണ്ട് അവരെപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ അവരെപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാം, കളിയാക്കിക്കൊണ്ടിരിക്കാം, പരിഹസിച്ചു കൊണ്ടിരിക്കാം എന്ന് കരുതി അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരൊരു ദിവസം റെസ്പോണ്ട് ചെയ്യും. ചിലപ്പോൾ കണക്കിന് പറയും അല്ലേ, ചിലപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വയറുനിറച്ചങ്ങ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കുന്നവർക്ക്, അത് കിട്ടുന്നവർക്ക് ലൈഫ് ലോങ് ഒരു ട്രോമയാവും. അയ്യോ, അവനതങ്ങ് പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ആ ട്രോമയിൽ നടക്കേണ്ടി വരും. സോ അങ്ങനെയുള്ളവരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ട് അവരെ കളിയാക്കാൻ നിൽക്കരുത്. അവർക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത് അവരുടെ കൺട്രോളിലാണ്. ചില കാര്യങ്ങളിലൊന്നും അവർ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുന്നത് സെൽഫ് കൺട്രോൾ ഉള്ളത് കൊണ്ടാണ്. എല്ലാ കാര്യങ്ങളിലും റെസ്പോണ്ട് ചെയ്യുന്നത് സെൽഫ് കൺട്രോൾ ഇല്ലാത്തവരാണ്. മനസ്സിലായോ? ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിൽ നടക്കുന്നുണ്ട്. അതിലൊക്കെ പോയി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇപ്പോൾ നമ്മളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് പോലും കാര്യമാക്കണ്ട, മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് പോകുന്നവരില്ലേ, അവർ ശരിക്കും നല്ല സ്ട്രെങ്ത് ഉള്ളവരാണ്, സെൽഫ് കൺട്രോൾ ഉള്ളവരാണ്. ആ കൺട്രോള് ഒരു പക്ഷേ ചില സമയത്ത് പോവും, ചില സമയത്ത് അത് നഷ്ടമാകും. അത് നഷ്ടമാക്കാതിരിക്കണം ചുറ്റുമുള്ളവരെ. ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല, ഒന്നും പ്രതികരിക്കുന്നില്ല, എല്ലാം ചിരിച്ചുകൊണ്ട് അങ്ങ് തള്ളുന്നു, അവനെല്ലാം നിസ്സാരമായിട്ട് എടുക്കുന്നു എന്ന് കരുതിയിട്ട് വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും നിങ്ങൾ അവരെ അവഹേളിച്ചാൽ, നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നാൽ ഒരു ദിവസം അവരെ റെസ്പോണ്ട് ചെയ്യും. ആ റെസ്പോണ്ട് ഒരു പക്ഷേ, ആ ഒരു പ്രതികരണം ഒരു പക്ഷേ നിങ്ങൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. മനസ്സിലായോ? അതുകൊണ്ട് കാമൻ ക്വയറ്റായവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല, അവരൊന്നും ഉള്ളിൽ വയ്ക്കുന്നുണ്ടാവില്ല. പക്ഷേ വളരെ സൈലൻ്റ് ആയിരിക്കുന്ന ചില ആൾക്കാരെ നമ്മളെപ്പോഴും

0: Story of life.
1: Lighten your life. പതിമൂന്ന് മില്യൺ വർഷം പഴക്കമുണ്ട് ഈ ഒരു യൂണിവേഴ്സിന്. നിങ്ങൾക്കറിയോ അത്? 13 മില്യൺ പഴക്കം, അത്രയും പഴക്കമുള്ളൊരു

കോടാനുകോടി ഗ്രഹങ്ങളുണ്ട് ഇവിടെ അല്ലേ, കോടാനുകോടി ഗ്രഹങ്ങൾ. അതുപോലെ തന്നെ എന്തുമാത്രം പ്ലാനറ്റ്സ്, എന്തുമാത്രം

ഒരു പൊടി, ഒരു പൊടിയില്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പൊടിയില്ലേ, കാണാൻ പോലും പറ്റാത്ത ചില പൊടികളൊക്കെ ഉണ്ടാവില്ല, ഒരു കുഞ്ഞ് ഒരു കുഞ്ഞു പൊടി, ഒരു ഒരു ഒരു പിന്നുകൊണ്ട് ഒരു പിന്നുകൊണ്ട് ഉണ്ടാക്കുന്ന പൊടി പോലും, ഒരു ഹോള് പോലും നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു കുഞ്ഞു പൊടിയില്ലേ, അത്രയേ ഉള്ളൂ ഈ യൂണിവേഴ്സിൽ നിങ്ങൾ, ഈ ഭൂമി തന്നെ അത്രയേ ഉള്ളൂ. അതിൽ തന്നെയാണ്, അതിൽ നിങ്ങളൊരു കോണിലാണ് ജീവിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ എങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലും ഈ യൂണിവേഴ്സിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. യൂണിവേഴ്സിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്, അതിലൊരു കുഞ്ഞു ഡസ്റ്റ് മാത്രമാണ് നിങ്ങൾ. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഓർത്ത് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ മാറ്റിവെക്കാറുണ്ടല്ലേ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആവശ്യം എന്താ, നമ്മളെന്ത് ചെയ്താലും നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചു കഴിഞ്ഞാലും ഈ യൂണിവേഴ്സ് നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം യൂണിവേഴ്സിൽ വലിയ പ്രാധാന്യമൊന്നും നമുക്കില്ല. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്? കാര്യം കോടിക്കണക്കിന് മനുഷ്യന്മാരിവിടെയുണ്ട് അല്ലേ. അവിടെ തന്നെ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാത്തൊരാളാണ്. നമ്മളൊരു ഒരു കുഞ്ഞാണ് അല്ലേ, കുഞ്ഞല്ല, കുഞ്ഞു പൊടി മാത്രമാണ് നമ്മൾ. ഈ പൊടിക്ക് എന്ത് വാല്യൂ ആണുള്ളത് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ പൊടി എവിടേക്ക് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നോക്കാറുണ്ടോ? അത്രയേ ഉള്ളൂ ഈ യൂണിവേഴ്സിന് നിങ്ങളൊരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. ഈ യൂണിവേഴ്സ് ഒന്നും പറയില്ല, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ പറയുമായിരിക്കും, അത് കേൾക്കണ്ട. അവർ മാത്രമൊന്നുമല്ല ഈ ഭൂമിയിലുള്ളത്, മനസ്സിലായോ? സോ അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കിവിടെ ഉണ്ട്, ഈ യൂണിവേഴ്സ് തരുന്നുണ്ട്, മനസ്സിലായില്ലേ? എൻഡ് ഓഫ് ദി ഡേ നത്തിങ് മാറ്റേഴ്സ്, ഒന്നുമില്ല, മനസ്സിലായില്ലേ? കുറേ കഴിയുമ്പോൾ ഈ പൊടി അങ്ങ് പോവും, അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇല്ലാണ്ടാവും. അപ്പം ആ സമയത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് വറിയും ചെയ്ത് ആകെ പ്രശ്നമായിട്ട് ജീവിക്കണമൊന്നും വേണ്ട. അയ്യോ എന്താവും എന്താവും എന്നൊന്നും കരുതണ്ട. നമ്മളിനിയിപ്പോൾ കുറേ കാലം ജീവിച്ചു, ഇനി വളരെ കുറച്ച് കാലം മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ അല്ലേ. അതിൽ നമ്മൾ ഇത്രയധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എന്താണ്? ഒരാവശ്യമില്ല. ഈ ലോകമൊന്നും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയൊന്നുമല്ല ഈ ലോകം. നമ്മളെന്ത് ചെയ്ത് കഴിഞ്ഞാലും ഈ ലോകത്തിന് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല, ഈ യൂണിവേഴ്സിന് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ജസ്റ്റ് മുന്നോട്ട് പോവുക, ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് മുന്നോട്ട് പോവുക. വെറുതെ ടെൻഷൻ അടിച്ചിട്ടും വറി ചെയ്തിട്ടും ആശങ്കപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തായാലും നടക്കാനുള്ളതൊക്കെ നടക്കും, മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ ലൈഫൊന്നും ഈയൊരു പ്രപഞ്ചത്തിൽ വലിയ കാര്യമൊന്നുമില്ല അതിന്, മനസ്സിലായില്ലേ? നമ്മുടെ ലൈഫ് നമുക്ക് മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ, വേറെ ആർക്കും അത് വലിയ പ്രാധാന്യം

0: Story of life.
1: Lighten your life.
2: അയ്യോ, ഞാൻ അയച്ച മെസ്സേജിന് അവൾ റിപ്ലൈ തന്നില്ലല്ലോ, ബിസി ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ ഇന്നലെ വൈകിട്ട് അയച്ച മെസ്സേജിന് ഇത്ര നേരം റിപ്ലൈ തരാത്തത്. അല്ലെങ്കിൽ രാവിലെ അയച്ച മെസ്സേജാണ്, ഇത്രയും നേരം അവൾ റിപ്ലൈ തന്നിട്ടില്ല. എന്തായിരിക്കും, ബിസി ആയിരിക്കും. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏറ്റവും ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും പെട്ടെന്ന് റിപ്ലൈ തരിക. കാര്യം അവർക്ക് സമയത്തിൻ്റെ വില അറിയാം, മനസ്സിലായോ? ഏറ്റവും തിരക്കുള്ള ആളുകളായിരിക്കും ഏറ്റവും പെട്ടെന്ന് റിപ്ലൈ തരിക. ഒരു തിരക്കില്ലാതെ വെറുതെ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊരിക്കലും റിപ്ലൈ തരില്ല. ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അവർ റിപ്ലൈ ലേറ്റാക്കും. ഇനിയിപ്പോൾ റിപ്ലൈ തരുന്നില്ല എങ്കിൽ, കുറേ മണിക്കൂറുകളായി ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് ഇതുവരെയും എനിക്ക് റിപ്ലൈ കിട്ടുന്നില്ല എങ്കിൽ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഞാൻ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കാത്തിരിക്കുന്ന മണ്ടന്മാരോടാണ്, അങ്ങനെ തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു, മണ്ടന്മാരോടാണ് ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്. മെസ്സേജ് അയച്ചിട്ട് അവർ റിപ്ലൈ തരുന്നില്ല എങ്കിൽ അവർ കാണാത്തത് കൊണ്ടോ അവർ വായിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർ ബിസി ആയിട്ടോ ഒന്നുമല്ല, അവർക്ക് വലിയ താല്പര്യമില്ല, നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അത് തന്നെയാണ് പിന്നെയും അവിടെ ഇങ്ങനെ അത് ഓർത്ത് അയ്യോ കിട്ടുന്നില്ലല്ലോ, എന്തായിരിക്കും, തിരിച്ച് മെസ്സേജ് അയച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മണ്ടനാണ്, മനസ്സിലായോ? നിങ്ങൾ മണ്ടനാണ്. കാര്യം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫുൾ ടൈം ഫോണിലാണ് അല്ലേ? ഫോൺ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഏത് നടുക്കാട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മൾ എന്താ നോക്കറിയോ? ഫോണിൽ റേഞ്ച് ഉണ്ടോ? മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ടോ? ഇന്റർനെറ്റ് വരുന്നുണ്ടോ? ഇൻസ്റ്റാ

0: അങ്ങനെ അർഹിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ലാത്തത് കൊണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? അപ്പോ ഇനിയെങ്കിലും
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത

0: ഗ്യാരണ്ടിയും. രാധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: നമസ്കാരം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും, എല്ലാ സംഗീത ആസ്വാദകർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. നമ്മൾ ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ എങ്ങനെയുള്ള പാട്ടുകളാണ് കേൾക്കുന്നതെന്നോ, നമുക്ക് ഡുവറ്റ് സോങ്ങുകളോട് വലിയ ഇഷ്ടമായിരിക്കും അല്ലേ? ഇപ്പൊ ഡുവറ്റായിട്ട് പാട്ട് പാടിയിരിക്കണം എന്നില്ല. ഡുവറ്റ് സോങ്ങുകൾ എന്ന് പറയുമ്പോൾ ദാസേട്ടനൊപ്പം മറ്റൊരാൾ പാടണം, അല്ലെങ്കിൽ ഒരു ഗായകനൊപ്പം മറ്റൊരു ഗായിക പാടിയ പാട്ടുകൾ, അങ്ങനെയല്ല. ചില ഡുവറ്റുകളില്ലേ ഓൺ സ്ക്രീനിൽ നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ഡുവറ്റുകൾ, പ്രത്യേകിച്ച് ലാലേട്ടന്റെ സിനിമകളിൽ. മോഹൻലാൽ ചിത്രങ്ങളിൽ പല പല നായികമാര് വന്നിട്ടുണ്ട്. അങ്ങനെ പല നായികമാരൊത്ത് മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള സിനിമകളിലെ മനോഹരമായ പാട്ടുകളാണ് ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ നമ്മൾ ഒന്നിച്ച് കേൾക്കുവാൻ പോകുന്നത്. സിനിമാ പ്രേമികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് ലാലേട്ടൻ ശോഭന കോമ്പിനേഷൻ. അതിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ ആദ്യം കേൾക്കുവാൻ പോകുന്നത്. ശ്യാമാണ് സംഗീതം പകർന്നിട്ടുള്ളത് ഈ ഒരു പാട്ടിന്. നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ പാട്ടാണ്. പ്രണയം ആദ്യമായി പരസ്പരം തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള പാട്ട്. പക്വതയുള്ളൊരു പ്രണയത്തെ നാടോടിക്കാറ്റിലൂടെ ലാലേട്ടനും ശോഭനയും നമുക്ക് തന്നു. ദാരിദ്ര്യമൊക്കെ പറഞ്ഞുള്ള അരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇവർ രണ്ടുപേരും ചേർന്ന് സംസാരിച്ചതിന് ശേഷം കടന്നു വന്ന പാട്ടായിരുന്നു വൈശാഖ സന്ധ്യ എന്ന പാട്ട്. ആ ഒരു മൂഡിന് കറക്റ്റായി തന്നെ ശ്യാം ഈണം സെറ്റ് ചെയ്യുകയും ചെയ്തു. അഭിനയിക്കുന്നതാണെന്ന് തോന്നാത്തൊരു പാട്ട്, ലാലേട്ടനും ശോഭനയും ജീവിക്കുന്ന ഒരു പാട്ട്.

ഉള്ള പാട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഈ സിനിമയും ആ ലാലേട്ടനെയും ഒക്കെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എന്നുള്ളതാണ്. ലാലേട്ടൻ വിഷ്ണു എന്ന കഥാപാത്രമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറിയ സിനിമയാണ് പ്രിയദർശന്റെ ചിത്രം എന്ന സിനിമ. ആ സിനിമയിൽ രഞ്ജിനിയായിരുന്നു നായികയായിട്ട് വന്നത്, കല്യാണി എന്ന കഥാപാത്രം. ചിത്രം സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം ഷിബു ചക്രവർത്തി കണ്ണൂർ രാജൻ ടീമിന്റെ അതിമനോഹരമായ പാട്ടുകൾ തന്നെയാണ്. ചിത്രം റിലീസ് ഒരുപാട് മുൻപ് തന്നെ അതിലെ പാട്ടുകൾ രഞ്ജിനി കാസറ്റ്സ് റിലീസ് ചെയ്തിരുന്നു. സിനിമ റിലീസാകുന്നതിന് മുന്നേ തന്നെ പാട്ടുകൾ ഹിറ്റാകുന്ന ഒരു സമയമായിരുന്നു അത്. ആ കാലത്ത് ചിത്രത്തിലെ പാട്ടുകൾ എന്തുകൊണ്ടോ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. റിലീസായതിനു ശേഷമാണ് ചിത്രത്തിലെ പാട്ടുകൾ ഹിറ്റായത്. അതും വെറും ഹിറ്റ് എന്നൊന്നും പറഞ്ഞപ്പോഴാ മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ആ ഒരു സിനിമ പോലെ സർവകാല ഹിറ്റായിരുന്നു ചിത്രം എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും. മലയാള സിനിമാ ചരിത്രത്തില് ഏറ്റവും കൂടുതൽ ഓഡിയോ കാസറ്റ് വിറ്റുപോയിട്ടുള്ളത് ചിത്രത്തിന്റേതാണ്. ഏകദേശം 500,000 ഓഡിയോ കാസറ്റ് വിറ്റുപോയിട്ടുണ്ട് എന്നാണ് അറിവ്. ആ സിനിമയില് വിഷ്ണുവും കല്യാണിയും രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച് മനോഹരമാക്കിയ ആ ഒരു പാട്ടിലേക്കാണ് ഇനി

സ്വപ്നത്തിൻകാരി കളിയാണ എന്ന പാട്ടിലേക്കാണ്. കൈതപ്രത്തിന്റെ വരികളാണിത്. രവീന്ദ്രൻ മാസ്റ്ററുടേതാണ് സംഗീതം. മലയാള സിനിമയിലെ ഏറ്റവും ഇക്കാലത്തെയും മികച്ച രണ്ട് ഇതിഹാസങ്ങൾ അനശ്വരമാക്കിയ ഗാനരംഗം. ഇന്നും മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ എന്ന പാട്ടും ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്ന കസ്തൂരി എന്ന പാട്ടുമൊക്കെ ഇപ്പോഴും നമ്മുടെ ഒരു കേരള ഓഡിയൻസിന്റെ മുന്നിൽ ഹിറ്റായിട്ട് നിൽക്കുന്ന പാട്ടുകളാണ്. എൻ ജി ശ്രീകുമാറും സുജാത ചേച്ചിയുമാണ് പാടിയിട്ടുള്ളത്. ലാലേട്ടൻ ഉറുവശി കോമ്പിനേഷനിലെ ഒരു പാട്ടിലേക്ക്.

ലാലേട്ടന്റെ ഏറ്റവും ചേർന്ന നായികയായിരുന്നു ബ്യൂട്ടി ഇൻ വട്ടപ്പുട്ട് കാർത്തിക. കാർത്തിക ലാലേട്ടൻ കോമ്പിനേഷനുകൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരുപാട് മലയാള സിനിമാ പ്രേമികൾ ഉണ്ട് ഇന്നും എന്നുള്ളതാണ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്നുള്ളത് ഒരു മനോഹര ചിത്രമായിരുന്നു, ഒരു കോമഡി സിനിമയായിരുന്നു. സത്യനന്ദിക്കാട് ശ്രീനിവാസന്റെ കഥയ്ക്ക് തയ്യാറാക്കിയ ഒരു സിനിമ. ലാലേട്ടനും കാർത്തികയുമാണ് ലീഡ് കഥാപാത്രങ്ങളിൽ എത്തിയത്. നല്ല കുറെ പാട്ടുകൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു, അതിലൊന്നിലേക്കാണ്. ഇനി ബിച്ചു തിരുമലയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. കാർത്തിക മായയായും ലാലേട്ടൻ രാം സിംഗ് എന്നൊരു സെക്യൂരിറ്റി ഗാർഡായിട്ട് എത്തിയ ഒരു സിനിമയായിരുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്.

ലാലേട്ടനും ഇന്ദ്രജിയും കൂടി തകർത്തഭിനയിച്ചൊരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്ന പാട്ട്. ഉസ്താദിന്റെ സിനിമയിലെ ഗാനാണ്. ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ കോമ്പിനേഷനിൽ എം ജി ശ്രീകുമാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ ഉസ്താദിന്റെ സിനിമയിലെ ഒരു ഗാനം. ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ പാട്ടിനൊരു കേരളത്തിന്റെ ടേസ്റ്റ് ഉണ്ട് എന്നാണ്. കേരളത്തിന് വെളിയിൽ നിന്ന് കേൾക്കുമ്പോൾ നാടിന്റെ ഓർമ്മയുണ്ടാക്കുന്ന കുറേ പാട്ടുകളിൽ ഒന്നാണ് ഉസ്താദിലെ നാടോടി പൂന്തിങ്കൽ എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട്. ആ പാട്ടാണ് ഇനി

ലാലിട്ടൻ ഐശ്വര്യ ജോഡികൾ തകർത്തഭിനയിച്ച ഒരു പാട്ടിലേക്കാണ് ഇനി. ആഹാ മനോരഞ്ജിനി എന്ന പാട്ട്, ബട്ടർഫ്ലൈസ് എന്ന സിനിമയിലെ പാട്ടാണ്. എം ജി ശ്രീകുമാറാണ് പാടിയിട്ടുള്ളത്. മിക്കവരും ശ്രദ്ധിക്കാത്ത ഒരു പ്രത്യേകതയുണ്ട് ഈ പാട്ടിന്. ഈ പാട്ടിന് വരികൾ എഴുതിയതും സംഗീതം നൽകിയതും ഒരേ ആളാണ്, സാക്ഷാൽ രവീന്ദ്രൻ മാസ്റ്റർ. ലാലിട്ടന്റെ പെർഫോമൻസും എം ജി ശ്രീകുമാറിന്റെ ശബ്ദവും അതൊരു എനർജി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരുപാട് പാട്ടുകളിലെ അതിലൊരു പാട്ടാണ് ബട്ടർഫ്ലൈസിലെ ഈ ഒരു ഗാനവും.

രേവതിയും ചേർന്നെത്തിയ സിനിമകളും ഒരു കാലത്ത് മലയാളികൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ടുള്ള സിനിമകളായിരുന്നു. അതിലൊരു സിനിമയിലെ പാട്ടാണ് ഒരു പ്രവാസിയുടെ അങ്ങേയറ്റം കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാക്കി തന്ന ഒരു സിനിമ. ഒരുപാട് നല്ല നല്ല പാട്ടുകളുമായി എത്തിയ സിനിമ ഗൾഫ് മോട്ടേഴ്സ് എന്ന ഒരു ബസ്സിനെ നമുക്ക് ഓർമ്മ വരുന്ന സിനിമ. ആ സിനിമയിലെ മനോഹരമായൊരു പാട്ട് കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൽ പിറന്ന ആ പാട്ടിൽ മോഹൻലാലും രേവതിയുമാണ് ഉള്ളത്.

ഇതിലുള്ള പാട്ട് ലാലേട്ടനും തപുവും ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. കാലാപാനിയിലെ ചെമ്പൂവേ പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ഈ പാട്ടിന് ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഇളയരാജയാണ് സംഗീതം.

കേൾക്കുവാൻ പോകുന്ന ഡ്യുവറ്റ് സോങ്, ലാലേട്ടന്റെയും ലിസിയുടെയും ഒരു റൊമാൻറ്റിക് പാട്ടാണ്. ഈ ഒരു പാട്ട് താളവട്ടം എന്ന പ്രിയദർശൻ സിനിമയിലെ ഗാനമാണ്. പൂച്ചൽ ഖാദർ വരികളെഴുതി, രഘുകുമാർ സംഗീതം പകർന്ന് കെ എസ് ചിത്ര ആലപിച്ച മനോഹരമായ ഒരു ഗാനം.

ഇന്നത്തെ ഓർമ്മയിലുള്ളതും ഗാനങ്ങളുടെ അവസാന ഗാനമായിട്ട് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ദി എവർഗ്രീൻ റൊമാൻറ്റിക് കോംബോ എന്ന് പറയുന്ന ലാലേട്ടൻ മീന കോമ്പിനേഷനിലെ ഒരു പാട്ടാണ്. 2005 ഇറങ്ങിയ ചന്ദ്രോത്സവം എന്ന സിനിമയിലെ ഒരു ഗാനം. എത്ര കണ്ടാലും കേട്ടാലും മതി വരൂല എന്ന് നമുക്ക് തോന്നുന്ന ഒരു പാട്ടാണ്. ഇതിലെ ലാലേട്ടനെ കാണാൻ തന്നെ എന്തോ ഒരു പ്രത്യേക മുഞ്ചാണ് അല്ലേ. ആ ബുൾഗാൻ താടിയും നെറ്റിയിലേക്ക് ചാടിക്കിടക്കുന്ന ആ മുടിയും ഇടയ്ക്ക് ആ കണ്ണട വെച്ച മുഖത്തെ ചിരിയൊക്കെ കൂടെ ആകുമ്പോൾ പറയേ വേണ്ട. പിന്നത് മാത്രല്ല, തനി പാലക്കാടൻ നാട്ടിൻ പുറങ്ങളിലെ ചന്തം അതേപോലെ തന്നെ രഞ്ജിത്ത് ഫ്രെയിമുകളിലാക്കി വെച്ചിട്ടുള്ള ഒരു പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ കോമ്പിനേഷൻ എന്നുകൂടി പറയുമ്പോൾ പൂർത്തിയാകും. ഈ ഒരു പാട്ട് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. മോഹൻലാൽ മീന കോമ്പിനേഷനിലെ ഈ ഒരു ഗാനത്തോടൊപ്പം ഇന്നത്തെ ഓർമ്മയിലുള്ളതും ഗാനങ്ങളും വൈന്ദിപ്പിയാനുള്ള സമയമായിട്ടുണ്ട്. വീണ്ടും നമുക്ക് നാളെ കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകളുമായിട്ട് ഒന്നിക്കാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ പാലക്കാട്.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.